നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസൂത്രണമെന്നാൽ കേവലമായ ഒരു ആലോചന മാത്രമാണ്. ആ ആലോചനയിലൂടെ സാധ്യമാകുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വർത്തമാനകാലം അഥവാ പ്രസന്റ്, ഈ നിമിഷം, അതാണ് ഏറ്റവും മനോഹരം. അവിടെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടത്. ഭാവി നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വിരിപ്പിൽ വിരിച്ചു കിടന്നുറങ്ങാനും ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുമെല്ലാം ഈ നിമിഷമാണ്.

ും ചോദിച്ചാൽ ദൈവം ഇടയാക്കുമെങ്കിൽ നാളെ വരാം, ഈശ്വര കൃപയാൽ വരാം എന്നൊക്കെ പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇൻഷാ അല്ലാ, അള്ളാഹു ഇടയാക്കുമെങ്കിൽ വരാം എങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്നത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായത തന്നെയാണ്. പക്ഷെ പിന്നീട് നമുക്കെന്തൊക്കെയോ ആയപ്പോൾ, സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും വാഹനവും വലിയ വലിയ വീടുകളൊക്കെ ആയപ്പോൾ, നാളെയും അടുത്ത നിമിഷവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണെന്ന് ഓർത്തു. പക്ഷേ ഒടുവിൽ നാം തിരിച്ചറിഞ്ഞു, നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമ്മുടെ ജീവൻ മാത്രമാണ്. ബാക്കി പ്രവൃത്തികളെല്ലാം ആസൂത്രണമെല്ലാം വേറെന്തിൻ്റെയൊക്കെയോ കൈപ്പിടിയിലാണ്. കാലമാണ് ഏറ്റവും വലിയ സാക്ഷി, കർമ്മം തന്നെയാണ് മറ്റൊരു പ്രധാന സാക്ഷി. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100+ രാജ്യങ്ങളിൽ നിന്ന് 150,000+ പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500+ പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകളും 900+ ചിന്തകരും ഭാഗമാകും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 വരെ 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ ടി എൻ വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
1: ജി എസ് ടി കൌൺസിലിന്റെ 57 യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്ത ഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94th ഇന്ത്യൻ വ്യോമസേനാദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, എൻജിഒകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ബി ബി ജി റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വി ബി ജി റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
4: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവവേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പം നടത്തിവരുന്നത്.
1: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണ്ണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനി ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 wicketsന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂടെ വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. അനുയാത്ര രഥം എന്ന പേരിലാണ് സംസ്ഥാനതലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. സിപിഐഎം വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: Life Sketch with Jabir.
1: നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമോ പ്രചോദനമോ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കെത്ര ആനന്ദവും അഭിമാനവുമായിരിക്കും. മറിച്ച് എല്ലില്ലാത്ത നാവിൻ്റെ ദയരഹിതമായ പറച്ചിലുകൾ കൊണ്ട് നാം ആരുടെയെങ്കിലും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? അത് കാരണമായിട്ട് ജീവിച്ചിരിക്കേണ്ട ആരെങ്കിലും മൺമറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ജീവിതാന്ത്യം വരെയും നാം നീറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇനിയൊരു ജീവിതാനുഭവം പറയാം. പഴയൊരു സ്പോർട്സ് താരമാണ് കഥാപാത്രം. ഇന്നവർക്ക് 80 വയസ്സിലധികം പ്രായമുണ്ടാകും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാഷണൽ ലെവലിൽ ഡൽഹിയിൽ മത്സരിക്കാൻ പോയതാണ്. ആ മത്സരത്തിനിടയിൽ അവിടെ വെച്ച് അവർക്കൊരു ആക്സിഡൻ്റ് പറ്റി. ഗർഭപാത്രത്തിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ഒടുവിൽ ആ ഗർഭപാത്രം എടുത്തൊഴിവാക്കേണ്ടി വന്നു. ആ പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുണ്ടായിരിക്കാം ആ സമയത്ത്. അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവളോട് കുടുംബത്തിലെ അമ്മായി പറഞ്ഞത്രേ, അതേതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 60 വർഷങ്ങൾക്ക് മുമ്പ് അമ്മായി പറഞ്ഞ വാക്കിൽ ഇന്നും ആ മനസ്സ് പിടയുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നു. ചില മനുഷ്യർ ചെയ്തതും പറഞ്ഞതും ചില മനുഷ്യരുടെ സമീപനങ്ങളും ഉണങ്ങാത്ത മുറിവായി നീറ്റുന്നില്ലേ നമുക്ക് ഉണ്ട്. മാപ്പ് കൊടുക്കാൻ അവരൊന്നും അർഹരല്ലെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അർഹതയില്ലാത്തവർക്ക് നൽകുമ്പോൾ മഹത്വം വർദ്ധിക്കുന്ന ഒരേ ഒരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ. അതുകൊണ്ട് നാം അവർക്ക് മാപ്പ് കൊടുക്കുക, ചെയ്തത് മറക്കുക, അവരെ മാത്രം ഓർക്കുക. നമുക്ക് ദുഃഖം തന്നവരെ ഓർത്തു നോക്കും. ചെയ്ത തെറ്റിൽ ചിലപ്പോൾ അവരും സങ്കടപ്പെട്ടിരിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും ആ ചെറിയ മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാകാം. സാരമില്ല എന്ന് നമ്മളൊന്ന് പറയാൻ അവർ കാത്തിരിക്കുന്നു. ഒരാൾ മാപ്പേകുമ്പോൾ രണ്ട് ഹൃദയങ്ങളാണ് ശാന്തമാകുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യരോട് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ വിട്ടുപോകരുത്. കാരണം നമ്മുടെ ഓരോ വാക്കിനും ഒരു ജീവന്റെ വിലയുണ്ട്. നാം പറഞ്ഞതൊക്കെ നമ്മളെന്നേ മറന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ അക്രമം ഏറ്റുവാങ്ങിയ, നമ്മുടെ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങിയവരൊന്നും മറന്നു പോയിട്ടുണ്ടാവില്ല. പോയൊരു മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താശ്വാസമായിരിക്കും? നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അറിഞ്ഞോ അറിയാതെയോ ആരെയും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ മുറിപ്പെടുത്താതെ ഇരിക്കാനും ശ്രമിക്കുക. അഥവാ വന്നു പോയാൽ മാപ്പ് ചോദിക്കാൻ മറന്നു പോകണ്ട, അറച്ചു നിൽക്കണ്ട. എപ്പോഴും നന്മയുണ്ടാവട്ടെ.

ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ശരിക്കും റേഡിയോയിൽ വന്ന് രാവിലെ, അല്ലെങ്കിൽ ഓണാട്ടുകര, അല്ലെങ്കിൽ റേഡിയോ 91.2 മുന്നിൽ വന്ന് മൈക്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറയാം, മറ്റെല്ലാം മറന്നു പോകുന്ന ഒരാനന്ദത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര, ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യാത്ര ഞാൻ ആരംഭിക്കുന്നത് കേട്ടോ. നിങ്ങളാണ് എൻ്റെ അടിസ്ഥാനപരമായ സന്തോഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കണോ? എന്തുവാ ഇത്, രാവിലെ തന്നെ ബസ്സിൽ പിടിച്ചൊന്നിരിക്കാതെ. വർക്കൗട്ടിലാണെങ്കിൽ വർക്കൗട്ട് സമയത്ത് നമ്മുടെ റേഡിയോ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ രാവിലെ ചില ജിമ്മിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്, സ്വാതി പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ മെസ്സേജുകൾ ഞങ്ങൾ പിന്നീടിരുന്ന് വായിക്കും. കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, നന്ദിയുണ്ടേ. അപ്പോൾ രാവിലെ എല്ലാവരും ചായ കുടിച്ചോ, അതോ ചായ കുടിക്കാത്തവരുണ്ടോ? എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പോൾ അല്പം മൂഡ് തിരിഞ്ഞിരിക്കുകയാണെങ്കിലും, അതോപ്പം അടിച്ച് അടിപൊളി മൂഡ്, എല്ലാം ചില്ലോട് അടിപൊളിയായിട്ട് ചെയ്യാനുള്ളൊരു വൈബാണെങ്കിലും, എന്താണെങ്കിലും പല വ്യത്യസ്തമായ മനസ്സിലിരിക്കുന്ന യാത്രക്കാരാണ് നമ്മൾ, അല്ലേ? ചിലർക്ക് ഇന്ന് വളരെ സുന്ദരമായിട്ടുള്ളൊരു ദിവസത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്. ചിലർ കഴിഞ്ഞ ദിവസത്തെ ഭാണ്ഡക്കെട്ടുകളല്ല ഇല്ലേ, ചില ആളുകളാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എപ്പോഴും പഴയ കാര്യങ്ങളെ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുനടന്നുകൊണ്ട് അതൊരിക്കലും അവിടെ മനസ്സിൽ നിന്ന് അങ്ങോട്ടും അങ്ങോട്ട് മാറില്ല. ആ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് തന്നെ ആയിരിക്കാം ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഓണാട്ടുകര പാസഞ്ചറിൽ ഓരോ ദിവസവും നമുക്ക് ഒരു തീരുമാനത്തോടു കൂടി അങ്ങോട്ട് തുടങ്ങിയാലോ അല്ലേ. മനുഷ്യരാണ്, ഓർമ്മകളുണ്ടാവും, ചിലത് മറക്കും, പൊറുക്കില്ല, അങ്ങനെ പല പല പല കാര്യങ്ങളിലൂടെ നമ്മൾ നടന്നു പോകാറുണ്ട്. എന്നാലും നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. മനസ്സിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും അമിതമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ഭയാനകമാണ്. ഈ റിലേഷൻഷിപ്പിലൊക്കെ ഈ പാനിക് അറ്റാക്കൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഈ റീൽസൊക്കെ കാണത്തില്ലേ, കൈ ഉറക്കുക, കാല് വിറയ്ക്കുക, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. ചില ആർജീസൊക്കെ ഈ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഓരോ ആളുകളുടെ ഇതൊക്കെ എടുക്കാറുണ്ട്, റീൽസൊക്കെ നിങ്ങൾ കാണാറല്ലേ. അവർ ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ, ആരെങ്കിലും നിങ്ങളെ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഉറക്കമൊഴിച്ച് കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില പെൺകുട്ടികൾ ഹൃദയം പൊട്ടിയല്ല, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ ഹൃദയം പൊട്ടി കരയാറുണ്ട്. പക്ഷേ അത്രമേൽ ഞാൻ അയാളെ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷിച്ച ആളുടെ കുഴപ്പമാണ്, മറ്റേ ആൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കരയില്ല. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് അവരവരെ തന്നെ സ്നേഹിക്കാനുള്ളൊരു ത്രാണി പ്രാപ്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കൂടി പറയുകയാണ്. മറ്റൊരാളെ കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ നവ്യ നായർ, നമ്മുടെ തൊട്ടടുത്ത ഹരിപ്പാട്ടുകാരായിട്ടുള്ള നവ്യ നായർ ഒരു ഫേസ്ബുക്ക് ഒരു വീഡിയോ അല്ല, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഞാൻ കാണുമായിരുന്നേ. നമ്മൾ ഒരു പരിധിവരെ ഒരു സമയം മുഴുവനും നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരാൾക്ക് വേണ്ടി ജീവിച്ച ഒരു പീക്ക് ടൈമിൽ ഒരു സക്സസ്ഫുൾ ലൈഫൊക്കെ എത്തുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കുകയാണ്, അയ്യോ ഇത് സ്നേഹത്തെ ചോദിക്കുക, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു വല്ലാത്തൊരു തരത്തിലേക്ക് അവരുടെ സംസാരം പോയെന്ന് വരാം. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ലവ് മുഴുവനും കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളെ സ്നേഹിക്കുന്നവരോടൊപ്പം ഉള്ള സമയം അല്ലേ. ഇതിൽ തന്നെ ചില ആളുകൾ ഒരാളോടുള്ള അമിതമായ സ്നേഹം കാരണം നമ്മളെ ചുറ്റും നമ്മളെ നോക്കി നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കാത്തു നിൽക്കുന്ന പല ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഒരു ലോകത്തേക്ക് മാത്രം പോകാറുണ്ട്. ഈ ലോകത്ത് ഒരു ലോകത്തേക്ക് ആര് പോയിട്ടുണ്ടോ അവരെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഉള്ള ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസങ്ങളാണ് വരുന്നത്. ഇത് വേൾഡ് സൈറ്റ് ഡേ ആണെന്ന് നമുക്കൊരു ഡോക്ടർ ഷൈൻ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒരു മണിയാകുമ്പോൾ നിങ്ങൾ മറക്കാതെ റേഡിയോ 91.2 കേൾക്കണം. കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കണം. മനസ്സിന് എപ്പോഴും ആനന്ദമുണ്ടാക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ പോവുക, അതൊരു വ്യക്തിയിലാവരുതെന്ന് എപ്പോഴും ഉറപ്പു വരുത്തുക. അപ്പോൾ പറയാം എന്തൊക്കെയാണ് ശരത്ത് പറയാം, എന്തുവാ ഇത്. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധന പീഡനങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങളിലൂടെ കേരള ജനതയെ ആകെ കരയിപ്പിച്ച പല നിരവധി അനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്.
അത് ഇന്ന് എത്ര ഇന്നും ഈ അടുത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്ത, നമ്മുടെ കൊല്ലമാണെന്ന് ഓർക്കുക, കൊല്ലം പുത്തൻതുറ സ്വദേശി അഞ്ജുവിനെ 4 മാസം മുൻപ് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, 4 മാസം. അന്ന് മുതൽ തന്റെ ഭർത്താവ് ആനന്ദ് പെരുമാറിയിരുന്നത് ഒരു സൈക്കോയെ പോലെയാണ് അല്ലെ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഷേമിംഗ്, തന്റെ ആദ്യത്തെ കാമുകിയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ വേദനിപ്പിക്കും, അയ്യോ അവളായിരുന്നു സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് സൗദിയിലോട്ട് കൊണ്ടുപോയിണ്ടായി, അവിടെ വെച്ച് തുടങ്ങിയ ശാരീരിക പീഡനം, ദേഹമാസകലം മർദ്ദനമേറ്റ പാടാണ്, തന്നെ കൊല്ലുക, നീ നാട്ടിൽ പോയാൽ നിന്നെ കൊല്ലും എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട്, അതും PG കഴിഞ്ഞൊരു പെൺകുട്ടി, വളരെ മിടുക്കിയായിട്ട് PG വരെ പഠിച്ച ഒരു പെൺകുട്ടിക്കാണ് ഈ അനുഭവം ഉണ്ടായത്. അപ്പോൾ പരീക്ഷ എഴുതി 2-ാമത്തെ ദിവസമായിരുന്നു കല്യാണം, അത്രയും മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ഇത്രയും സ്ത്രീധനം കുറവാണ്, ബോഡി ഷേമിങ്, അത് ഇത് ഇത് ഇത്രയും ഉപദ്രവം ഏറ്റിട്ട് ഒടുവിൽ പുറംലോകം ഈ ഒരു കാര്യം അറിഞ്ഞു. ഇങ്ങനെ പുറംലോകം അറിയാത്ത മാനസിക പീഡനങ്ങളോടുകൂടി ജീവിക്കുന്ന എത്രയോ എത്രയോ എത്രയോ പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലേ, കളറിൻ്റെ പേരിൽ, ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ, ആധികാമുകിയായിട്ട് ഉപമിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ തുറന്നു പറയേണ്ട ഒരിടം തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് മനസാക്ഷിയില്ലാത്ത മാറുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ തട്ടിൽ താത്തുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സ്ത്രീകളോട് ഇങ്ങനെ പലപ്പോഴും ഇച്ചിരി വായാടികളായ, നീ താൻ പോടോ നീ പോടാ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഇട്ടിട്ട് പോകും. പക്ഷേ അങ്ങനല്ലാത്ത നിരപരാധികൾക്കാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അപ്പോൾ പെൺകുട്ടികളെ, നിങ്ങൾക്ക് പറയാനുള്ള ഇടങ്ങൾ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ പുറംലോകം അറിയാതെ ഒന്ന് ഉറക്കെ പറയാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും നിങ്ങളെ ഒന്ന് രക്ഷിക്കത്തില്ല. കാരണം ഈ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഒരു ദിവസം അല്ലേ, ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജനിച്ചതോ മരിച്ചതോ ജീവിച്ചതോ ഒന്നും ആരും അറിയാതെ പോകേണ്ടി വരാം. തുറന്നു പറയാനുള്ള ഇടങ്ങളിൽ മൗനം പാലിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓണാട്ടുകര പാസഞ്ചറിൽ സ്ത്രീധന പീഡനങ്ങളും സ്ത്രീധനത്തിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള കൊലകളും സംഘർഷങ്ങളും ഒറ്റപ്പെടലുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം, തത്സമയം സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912. സ്ത്രീധനത്തിൻ്റെ പിന്നിലെ ചില സത്യങ്ങൾ, ഞെട്ടിക്കുന്ന സത്യങ്ങൾ നിങ്ങൾ പറയും, അല്ല ചുമ്മാ സ്ത്രീധനം വാങ്ങരുത് സ്ത്രീധനം, അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആനയെപ്പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കൊണ്ട് തെങ്ങിക്കൊണ്ട് കെട്ടിയിട്ട് തെങ്ങിലെ ഓല അടിപൊളിയാണ്, തെങ്ങിലെ തേങ്ങ അടിപൊളിയാണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി വിഷയത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ റെഡിയാകും എന്ന് കരുതിയിട്ടാണ്. വെറുതെ ഊഹാപോഹങ്ങളിൽ സംസാരിക്കാതിരിക്കുക, കാര്യങ്ങൾ തുറന്നു പറയുക, കണ്ട കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചർച്ച തുടരാം, ചൂടായിട്ട് തന്നെ തുടർന്നാലോ അല്ലേ, പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ. രക്ഷകർത്താക്കൾ ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ട് പൊന്നേ പാലേ തേനേന്നും വളർത്തി ഏതെങ്കിലും ഒരാളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് ആ വീട്ടിൽ ചെന്നത് ഏറ്റവും ക്രൂരമായ മർദ്ദം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ പിന്നെ നമ്മളല്ലാതെ ആര്? ചർച്ച തുടരാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലേക്കാണ്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ യാത്ര ചെയ്യാം. രാവിലെ തന്നെ നമ്മുടെ സുന്ദരകുട്ടപ്പനായിട്ട് കുളിച്ച് റെഡിയാക്കി വൃത്തിയാക്കി നമ്മുടെ വണ്ടിയെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവർ എത്തി, പാട്ടുകളുമായിട്ട് നമ്മുടെ ശരത്ത് കൂടെയുണ്ട്. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ചില ചൂണ്ടിക്കാട്ടലുകൾ അല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ നോക്കിയിട്ട് ആളുകൾക്ക് ഇപ്പോൾ പറയാൻ പേടിയാ. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ പോലും ചില ആളുകൾക്ക് ഈ സമൂഹം എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എൻ്റെ ഏട്ടായിക്കനോട് സ്നേഹ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് കളയുന്ന ഒരാളുടെയും ജീവിതം ഈ പറഞ്ഞില്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആക്രമിക്കരുത്. ആക്രമിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരുമ്പോഴാണ് അത്രയും സഹിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യനാണെന്ന് പോലും നോക്കാതെ ഉപദ്രവിക്കുന്ന കണ്ടീഷനിൽ. ഈ വാർത്ത പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഫൈറ്റിങ്സ് ഒക്കെ എപ്പോഴും കമൻറ്റുകളിലൂടെയാണ് ഇപ്പോൾ വരുന്നത് അല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തും. ഇങ്ങനെ ആരോ എവിടെയോ നിന്ന് നമ്മുടെ റൂമിൽ നമ്മൾ സുഖസൗകര്യങ്ങളിലൂടെ ഇരുന്ന് ഒരു പോസ്റ്റ് കാണുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളത് സ്റ്റാറ്റസ് ഇടുന്നു, റീൽസ് ഉണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു അമ്മ കാമുകനോടൊപ്പം ഉണ്ടായിട്ട് ഒരു കുഞ്ഞിനെ, ഒരു വയസ്സുള്ള ഒന്നര വയസ്സുകാരനെ ക്രൂരമായി കൊന്ന സംഭവങ്ങൾ അവിടെ ഇവിടെ. ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ, ഞാൻ നോക്കാം, ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് അവരുടെ രണ്ട്, ചില ആളുകളുണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ രണ്ട് മക്കളോടൊപ്പം ആ കുട്ടിയും കൂടെ ചേർത്തിരുന്നിട്ട് ഞാൻ ഇതിനെ പൊന്നുപോലെ നോക്കാം. മാക്സിമം എത്ര ദിവസമാണ്, ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളിൽ ഈ ചർച്ച തുടരും. പിന്നീട് എന്തായി, പിന്നീട് ഇവിടുത്തെ കുട്ടികൾ സുരക്ഷിതരാണോ, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ടോ, ഇതിനെ പറ്റിയിട്ടൊക്കെ ആര് അന്വേഷിക്കുന്നു, ആര് എന്ത് എവിടുന്ന്. അങ്ങനെ ചർച്ച പോകാതെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ പലപ്പോഴും തുറന്നു പറയാനും ഇനി നാട്ടിൽ ഇങ്ങനെയുള്ള അനീതികൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ ഒന്നിച്ച് ഒരു ചുവടെങ്കിലും വെച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താ അത് വളരെ മോശമല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട അഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉണ്ടാകേണ്ടി വന്ന, കേൾക്കേണ്ടി വന്ന, അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പുറംലോകം അറിഞ്ഞ ഈ വാർത്തയ്ക്ക് പിന്നിൽ എത്രയോ എത്രയോ എത്രയോ പെൺകുട്ടികളുടെ കരച്ചിലുകൾ അല്ലേ. ഇപ്പോൾ ഇത് കേട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുമ്പോഴും ഈ പീഡിപ്പിക്കുന്ന വീട്ടുകാരെ കാണാം, അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്ത് സെറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഒരു ദാമ്പത്യ ജീവിതത്തിനെയൊക്കെ ഈ പൈസ കൊണ്ട് അളക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും ഇപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അവരൊരു കുടുംബജീവിതത്തിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ടാവുന്നേ. അപ്പോൾ ആളുകൾ പറയും, ചില ആളുകൾ പറയും ഇത്രയും നീ പ്രതീക്ഷിക്കരുത്, ഇത്രയും ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഈ സങ്കല്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നതിനെ അഗാധമായി വല്ലാത്ത രീതിയിൽ മുറിവേൽപ്പിച്ചാൽ, നിരന്തരമായിട്ട് നിങ്ങൾ ഏത് കാര്യവും നിരന്തരമായിട്ട് ഒന്നിനെ മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഇട്ടിട്ട് പോകും, പോകണം. അങ്ങനെയാണ് ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം.
0: നമസ്കാരം.
1: സ്വന്തം അക്ഷരത്തെ
0: എന്തോ അവനും കേട്ടിട്ടുണ്ട്.
1: ശരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഫീൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ സ്തുതി പറഞ്ഞത്.
0: അതെ അതെ അതെ.
1: അത്രയും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെയൊക്കെ വളരെ ഹാപ്പിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ശരിക്കും നമ്മളെ ബോഡിക്ക് തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ മൊട്ടി നാളെ നമ്മുടെ മകൾക്ക് അത് സംഭവിക്കില്ലേ. അപ്പം ആ സഹോദരിയെ ഞാൻ എന്നോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ്. എന്നുവെച്ചാ ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മനുഷ്യനെ ആഡംബരത്തെയാണ് സ്നേഹിക്കുന്നത്, പണത്തെയാണ് സ്നേഹിക്കുന്നത്, മാനുഷികമായ ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോളം ഇങ്ങനെ ചെയ്യത്തില്ല. ഇപ്പൊ ഈ ആഡംബരത്തെ സ്നേഹിക്കുകയും പണത്തെ അമിതമായി സ്നേഹിക്കുന്നവരാണ് ഇങ്ങനെ മൃഗീയമായി മനുഷ്യനോട് പെരുമാറുന്നത്. അവർക്ക് സമ്പത്ത് മതി, അവർക്ക് ആഡംബരം മതി, മാനുഷികഗണത്തിന് ഒരു പരിഗണനയും അവർ കൊടുക്കുന്നില്ല. പക്ഷെ ഇത് വളരെ മോശമാണ് ഈ ചെയ്യുന്നത്. ഇതിനെതിരെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വന്ന് ഒരു സ്ത്രീയും ഒരിടത്തും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട് മറ്റുള്ള വിദേശത്ത് ഇത് ഉണ്ടാവുന്നില്ല? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. നമ്മള് ഇപ്പൊ ഓരോ മനുഷ്യനും ഓരോ കണ്ണ് കൊണ്ട് ഇപ്പൊ ഒരു വസ്ത്രം ഇട്ടാൽ അതവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ആ വൃത്തികളുടെ കണ്ണുകൊണ്ട് അവരെ കാണുന്നതുകൊണ്ടാണ് അവർ തെറ്റിദ്ധാരണയായിട്ട് ധരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കുന്നതിലൊന്നും വലിയ അത് അവരോട് ഇഷ്ടമായിക്കൊള്ളട്ടെ. ഇപ്പൊ എല്ലാരും പറയാം അവര് വസ്ത്രം ഇട്ടുകൊണ്ട് അങ്ങനെ പീഡിക്കപ്പെടുന്ന, അല്ല, അവർ ആ രീതി കാണുന്നതുകൊണ്ടാണ്. അപ്പൊ അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. പക്ഷെ ഒരു സ്ത്രീകളും പീഡിപ്പിക്കപ്പെടാതിരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പൊ നമ്മളെ പെൺകുട്ടികളെ പോലും നമ്മൾ പയക്കും, ഒരു വിവാഹം കഴിക്കാൻ കുട്ടികൾ പയക്കുന്ന കാരണം ഇതാണ്. ഇപ്പൊ ഇന്നൊരു കുട്ടി പറയുന്നത് ഞാൻ പഠിച്ച് ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം സന്തോഷമായിട്ട് കല്യാണം വേണ്ടെന്നാ പറയുന്നത്. എന്തിനെല്ലാം കേട്ട് കൊച്ചു ഓരോ കാലഘട്ടങ്ങളിലുണ്ടാകുന്ന അവസ്ഥകള്, വർഷങ്ങൾ കൊണ്ട് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ സ്ത്രീകൾ 3 വയസ്സുള്ള കുഞ്ഞിനെ പോലും വിടാത്ത ഒരു സമൂഹം ലോകം.
0: തീർച്ചയായിട്ടും സ്ത്രീധനത്തിൽ നിന്ന് പീഡന അല്ലാത്ത വിഷയങ്ങൾ കൂടുതലും അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ വീട്ടിൽ ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ട് കൊല്ലത്ത് നന്ദു എന്ന് പറയുന്ന യുവാവ് തന്റെ ഒരു ജസ്റ്റ് 4 മാസം മാത്രം കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ, അതിനുള്ളിൽ ഈ ഒരു പെൺകുട്ടി അഞ്ജു എന്ന് പറയുന്ന തന്റെ വൈഫ് ഇനി ഇതിൽ കൂടുതൽ ലോകത്ത് അനുഭവിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു വാർത്തയെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? നമസ്കാരം.
2: നമസ്തേ മോളെ, അതിനകത്തും സുരേന്ദ്രനാണ്.
0: പറഞ്ഞു ചേട്ടാ, പറഞ്ഞു.
2: സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമല്ലേ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട്?
0: അതിക്രമങ്ങൾ മീൻസ് ഇതാണ്, സ്ത്രീധനത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദനം വെക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഒന്നിച്ചൊന്ന് പ്രതികരിക്കണ്ടേ?
2: തീർച്ചയായിട്ടും നമുക്ക് പ്രതികരണമില്ല, അതാണ് ഈ പ്രശ്നങ്ങളെല്ലാം.
0: അതെ, ആ
2: പറഞ്ഞ മനസ്സിലായോ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അതേ രീതിയിലൊന്ന് നോക്ക്. ഇപ്പൊ എന്റെ മോളെ അങ്ങനെ തൊട്ടാ ഞാൻ തീർച്ചയായിട്ടും അവന്റെ കൈ എടുത്തിരിക്കും.
0: അതെ,
2: എന്റെ മോളോട് അങ്ങനെ കാണിച്ചാൽ ഞാൻ അത് ചെയ്തിരിക്കും. അവൻ ഇടി കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നോവോ അതേപോലെ ഞാൻ ചെയ്തിരിക്കും. ഇതുപോലെ താന്തമാരൊന്ന് ഇറങ്ങിയേ, ഇവിടെ മാറ്റമൊക്കെ വരും. ഇഷ്ടമൊന്നും മറ്റേ എല്ലാരെയും പ്രതികരിക്കണം, നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുക.
0: അതെ, ആ ഈ പല ആളുകളും പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തികത്തിന്റെ വിഷയം വരുന്ന സമയത്ത് ചില ആളുകൾ ദുർബലരായി പോകും. അയ്യോ, ഞാൻ എന്റെ കയ്യിൽ ഇല്ലാന്ന് വെച്ചാ അങ്ങനെ ഒരാളെ വേണ്ടെന്നങ്ങ് വെച്ചാ പോരായോ?
2: ഞാനൊരു കാര്യം പറയാം, പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി പിടിക്കണം.
0: അതെ, ആ
2: അതായത് നല്ല അധ്വാനിച്ച് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എത്ര ആൺപിള്ളേരുണ്ടെന്നറിയാം. അവന്മാര് വിവാഹം കഴിക്കാതിരിക്കുക നാട്ടും പുറത്തൊക്കെ.
0: അതെ,
2: എനിക്കറിയാവുന്ന പിള്ളേർ. പക്ഷെ ഇവര് ഈ തലതെറിച്ചവന്റെ ഈ കോഴിയുടെ തലയുടെ കണക്ക് മുടി വെച്ചോണ്ട് നടന്നില്ലേ, വലിയ വീട് വയ്ക്കിനകത്ത് കാലും ഇങ്ങനെ പെനച്ചു വെച്ചോണ്ട് പോകുന്നവനെയൊക്കെ മതി. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അതുപോലെ ഒരുത്തനെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവരെ കളഞ്ഞേക്കണം. സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണം, അതിനുള്ള വിദ്യാഭ്യാസം നേടണം. എനിക്ക് എവൻ ഇല്ലെങ്കിലും ഞാൻ സ്വന്തം അധ്വാനിച്ച് ഞാൻ ജീവിക്കും എന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ളവന്റെ കൂടെ എന്തിനാ ജീവിക്കുന്നേ?
0: അതെ, തീർച്ചയായിട്ടും.
2: സ്നേഹം കൊടുത്തു നോക്കണം, അവൻ അത് മനസ്സിലാകത്തില്ല. പോടാ മോനെ ദിനേശ എന്ന് പറയണം.
0: അതെ, നമ്മള് കേരളം അപേക്ഷിക്കുന്നതിനും അതിനൊക്കെ നമ്മൾ ചെറിയൊരു പരീക്ഷണമൊക്കെ നടത്തണം. ആദ്യമേ പോയി എനിക്ക് പറ്റില്ല, സെറ്റാവില്ല എന്നല്ല, നമ്മൾ ക്ഷമിക്കണം, കുറച്ചൊക്കെ പൊറുക്കണം. വീണ്ടും വീണ്ടും വീണ്ടും അതേ തെറ്റാവർത്തിക്കപ്പെടുമ്പോൾ, അതേ മർദ്ദനം ആവർത്തിക്കപ്പെടുമ്പോൾ പടി ഇറങ്ങാനും തിരിച്ചു കൊടുക്കാനും പ്രാപ്തിയുള്ളവരാകണം. ഈ രക്ഷകർത്താക്കളുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ ശരിയാവും, നാട്ടുകാരെന്താ വിചാരിക്കും, എത്ര കഷ്ടപ്പെട്ട അച്ഛൻ നിന്നെ കെട്ടിച്ചു വിട്ടെ. അങ്ങനെ പറയാതെ എൻ്റെ മോള് വിഷമിക്കേണ്ട കാര്യമില്ല, എന്ത് വന്നാലും ഞങ്ങൾ കൂടെയുണ്ട്. പലർക്കും പേടിയാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആങ്ങള ഇറക്കി വിടുമോ. അയ്യോ, ആങ്ങള ഈ ആങ്ങളമാരൊക്കെ ഒന്ന് കൂടെ നിൽക്കേണ്ട കാര്യങ്ങളുണ്ടെന്നേ. ഈ ഒരു ലൈഫിൽ പെങ്ങൾമാരിങ്ങനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിച്ചൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് കൂടപ്പിറപ്പുകളാണ്, എന്ത് സഹോദരങ്ങളാണ്. വേറെ വീട്ടിലേക്ക് പോയാൽ അവർക്ക് ഉറപ്പുണ്ടാകണം, ഞാൻ തിരികെ വന്നാൽ, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നോടൊപ്പം ഒരു കുടുംബം മുഴുവൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ഒരു വിശ്വാസമല്ല, അവരെ ചേർത്ത് പിടിക്കണം. സ്വന്തം ചിറകുകളിൽ വിശ്വസിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കണം. അപ്പം എന്തായാലും ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് ചർച്ച തുടരാം. വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം കേട്ടോ, 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: രാജ്യം 94-ാമത് വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് IMC 2026-ന്റെ പ്രമേയം. ടെലികമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്കോട്ട് ഫോർ ഹെൽത്ത് ജോഷ് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഭാരതം എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിയിതര നയങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ചർച്ചകൾക്ക് ശേഷമാണ് 15 പ്രമുഖ സാമ്പത്തിക ശക്തികൾ കരാറിൽ ഒപ്പുവച്ചത്. വിപണിയുടെ സ്വാഭാവികത തകർത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങളിലെ അമിത ഉൽപാദനം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര സൌരസഖ്യം പോലെയുള്ള സംരംഭങ്ങളിലൂടെ 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിലിന്ന്. 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് തുടക്കമിട്ടത്. സൌരോർജ്ജം ഉപയോഗിച്ച് ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് സൌരസഖ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഈ ദർശനം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് പരിണമിച്ചുവെന്നതിന്റെ ഉദാഹരണമായി കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 April 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. October 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ September 17 ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് ആരംഭിച്ച സേവാ സങ്കൽപ് ബൈക്ക് യാത്ര ഇന്നലെ സമാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും നടന്നു. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ D. സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. രാജ്യം ഇന്ന് 94-ാമത് വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അജേയവും കുറ്റമറ്റതും കൃത്യതയുള്ളതും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യോമസേനാ ദിന പരേഡ്, പ്രദർശനം, വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയവ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ജാഗ്രതയോടെയും ദൃഢനിശ്ചയത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കാൻ വ്യോമസേന എപ്പോഴും സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ആകാശവാണിയിലൂടെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംയോജിത വ്യോമാക്രമണങ്ങളുടെ നിർണായക ശക്തി തെളിയിച്ചതായും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സേനയുടെ പ്രാപ്തിയും ശേഷിയും പ്രകടമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. വായുശക്തി അഭ്യാസങ്ങൾ, വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ, ഡ്രോണത്തോൺ, തരം ശക്തി എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ പ്രധാന നാഴികക്കല്ലുകളിലൂടെ വ്യോമസേന യുദ്ധസജ്ജത പരിശോധിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, പ്രവർത്തന പദ്ധതികൾ അതിവേഗം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെയും മനുഷ്യരാശിയും സംരക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന മുൻനിരയിലുണ്ടെന്നും എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തികൾ സൌദി അറേബ്യയിലെ രണ്ട് വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. 3 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേരും കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം യമന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഹൂതി നേതാക്കൾ അറിയിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ഇത് നിഷേധിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചർച്ചകളും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യൻ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഒരു പ്രശ്നത്തിനും യുദ്ധക്കളത്തിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: On the issue of Ukraine conflict, India has consistently maintained that dialogue and diplomacy are the way forward. You very well, you are aware of our position. Prime Minister on multiple occasions has expressed that this is not an era of war and no solution lies in the battlefield. In Bishkek, as you would recollect, when he met President Putin, he did note and underline that time has come for endless war to now give way to end of war.
0: റഷ്യൻ സൈന്യത്തിലുള്ള അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി തുടർച്ചയായി ബന്ധപ്പെട്ട് വരികയാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ മനുഷ് ഷായും ദിയ ചിതാലയും റൊമാനിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹി.

സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. പത്താമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിയിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94-ാമത് വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

വാട്ട് നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: നടക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, വില കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസ് കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമായിട്ട് നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവരില്ലാത്ത ഒരു സാധനവും. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പുഴയ്ക്ക് ഇനി ജോയ്സ്. ജോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പുഴ. മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോ നമ്മളിങ്ങനെ വളരെ ചൂടുള്ള ഗൌരവപരമായിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധന പീഡനങ്ങളെ പറ്റിയിട്ട്, ചുരുളഴിയാത്ത പുറംലോകം അറിയാത്ത ചില യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഞാൻ നിങ്ങളുടെ ഒരു ശ്രോതാവാണ്. അങ്ങനെ വിളിക്കാറുള്ള ആളല്ല.
0: വിളിക്കാതന്നെ
1: ഞാൻ രണ്ട് ചോദ്യം സ്വാതിയോട് ചോദിക്കുകയാണ്.
0: അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, സ്ത്രീധനം കൊടുക്കാനായിട്ട് വരാനായിട്ടോ.
1: ശരി, എങ്കിൽ തന്നെ ചോദിക്കട്ടെ. രണ്ട് മക്കളുള്ള ഒരു തള്ള, അവര് രണ്ട് മക്കളെ നന്നായി വളർത്തിക്കൊണ്ടുവരും. 15 വയസ്സ് കഴിയുമ്പം പെൺകുട്ടിയോട് പറയും, നീ അച്ചടക്കം പാലിക്കണം, സംസാരിക്കാൻ പാടില്ല, അന്യ വീട്ടിൽ പോകാനുള്ളതാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ തളർത്തിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ആൺകുട്ടിക്ക് എന്തു ആകും, അവിടെ പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചു വിടുമ്പോ ആ വീട്ടിൽ ചെല്ലുമ്പോ എന്ത് പ്രശ്നം വന്നാലും അമ്മ ഇതല്ലേ പറഞ്ഞു കൊടുത്ത് വളർത്തിയത്, ആ കുട്ടി അങ്ങ് സഹിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പൊ ഈ കുട്ടികൾ അന്യ വീട്ടിൽ ചെല്ലുമ്പോ അവരും പറഞ്ഞ ഇത് അന്യ വീട്ടിൽ വന്ന പെണ്ണാണ്. അപ്പൊ ഈ സ്വന്തമായ ഒരു വീട്, ഇതിന്റെ ഉത്തരം എനിക്ക് സ്വാതി പറഞ്ഞു തരണം. എന്താണ് ഈ അമ്മമാർ ഇങ്ങനെ പറഞ്ഞ് വളർത്തുന്നത് മക്കൾ?
0: ആക്ച്വലി എന്റെ അമ്മയുണ്ടല്ലോ. ഹലോ, ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞു വളർത്തുന്നത്? ഞാന് പഴയ കാലത്തെ ആളുകൾ പൊതുവിൽ ഇങ്ങനെയാണ്, മക്കളെ നീ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറേ അധികം മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, വീട്ടുകാർക്ക് മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അടിമയാവേണ്ട കാര്യമില്ല. എങ്കിലും 10-ൽ 1-ഓ 2-ഓ പേര് ഇങ്ങനെ ആയിപ്പോകുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, പറയൂ, ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ
2: മോളെ. എല്ലാ ഓരോരോ കാര്യങ്ങളും ഓരോരോ ഭാഗത്ത് ഓരോ നിമിഷം നടക്കുമ്പോഴല്ലേ എല്ലാവരും ഇതിനെ കുറിച്ച് പ്രതികരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ എന്ന് പറയുമ്പോ ഒരു പയ്യൻ വന്ന് വിവാഹം ആലോചിച്ച് വരുമ്പോ അവന്റെ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ ആദ്യമേ ഒന്ന് പോലീസ് സ്റ്റേഷനിലോ ഇനിയുള്ള തലമുറയില് അങ്ങനെ അവനെങ്ങനെയുള്ളവനാ അല്ലെ, അവനെ ജീവിതത്തിൽ അവന് ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള മനസ്ഥിതി ഉള്ളതാണോ എന്നൊക്കെ, അവന് ഏതെങ്കിലും പിന്നെ കഞ്ചാവ് അടിക്കുന്നതാണോ, ഏതെങ്കിലും പിന്നെ പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളതാണോ എന്നും കൂടെ നമ്മളൊരു അന്വേഷണവും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നിന്ന് എന്റെ മൂക്കുമ്പോ ഞാൻ ഇത്ര രൂപ കൊടുക്കാവുന്ന സ്ത്രീധനം കൊടുക്കും, ഇത്ര സ്വർണം കൊടുക്കും എന്ന് അവരോട് പറയേണ്ട കാര്യമില്ല. ഇനിയുള്ള തലമുറയില് പറയാതെ അവർക്കുള്ള കാര്യങ്ങൾ ഞാൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമല്ലോ അവർക്ക്. അവർക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് പറയേണ്ട കാര്യമില്ല. നമുക്ക് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അത് എവിടെങ്കിലും സേഫ് ആക്കി ഇടുക, ഇട്ടിട്ട് നമ്മളത് നമ്മുടെ കരുതലോടെ അത് വെച്ചേക്കുക. ഇവൻ ജീവിക്കാനുള്ളവനാണെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയെ മതിയെന്ന് പറഞ്ഞ് വരുന്ന, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അവക്കും വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം നല്ല രീതിയിലൊന്നും വരുന്ന ഒരു ഒരു ചെറുക്കന് മാത്രമേ ഒരു പെൺകുട്ടിയെ പിടിച്ച് കൊടുക്കാവുള്ളൂ ഇനിയുള്ള തലമുറയിൽ. അല്ലെ, അവര് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ തന്നെ ഇവിടെ എല്ലാം ജോലികളുണ്ട്, അവരാ ജോലികൾ ചെയ്ത് അവര് സന്തോഷത്തോടെ ആടിപ്പാടി നടക്കട്ടെ. പിന്നെ ഒരു പയ്യനില്ലെന്നുള്ള ഒരു വിഷമമല്ലേ ഉണ്ടാകത്തോണ്ട്.
0: ഞാനൊരു കാര്യം പറയട്ടെ, ഇതേ സമയത്ത് തന്നെ എത്രയോ പേര് കൂടെ ഒരാളുണ്ട്, പക്ഷെ കൂടെ ഒരാളില്ല, അതിനേക്കാൾ നല്ല സിംഗിൾ ലൈഫ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം.
2: മോളെ കൂടെ ഉള്ളത് കൊണ്ട് ഗുണം വേണ്ടായോ?
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
2: ഗുണം ഉണ്ടോ എന്നറിയുന്നത് അവന്റെ പശ്ചാത്തലവും കൂടെ നമ്മൾ മനസ്സിലാക്കാതെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാ ആ കുട്ടികൾക്ക് ഇതല്ല ഇതിന്റെ അപ്പുറവും വരും. ഇപ്പൊ 25 പവൻ ഇന്നത്തെ വില അനുസരിച്ച് എത്ര രൂപ കൊടുക്കണം, അത് 30 അങ്ങ് കൊടുക്കുക,
0: എന്റെ
2: ഇത്ര അങ്ങ് കൊടുക്കുക. പിന്നെ 5 ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നു, ഈ 5 ലക്ഷം രൂപയും അങ്ങ് കൊടുക്കുക. എന്തിനു കൊടുക്കുന്നു ഇത്? എന്തിനു കൊടുക്കുന്നു? അവരുടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന നമ്മുടെ കൈവശം ഇരിക്കണം, നമ്മളോട് അറിയണം ഇവൻ പോയി എങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ജീവിക്കുവോ, ഇവൻ എന്റെ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നതെന്നും കൂടെ ആ രക്ഷകർത്താക്കൾ ഇനിയെങ്കിലും ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് ഇത് കൊടുക്കാൻ. ഇവര് നാണമില്ലാതെ എന്തിനാ ഇത് തിരിച്ച് വാങ്ങിക്കുന്നത്? എന്റെ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്ന കാശ് അപ്പാവിയപ്പം മേടിച്ച് 20 പവൻ വെച്ചേക്കുന്നെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ മക്കൾക്കുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കൾക്ക് ജീവിക്കാനാ, അത് അവൻ എങ്ങനെ വില ചെയ്ത് കൊടുത്ത് ജീവിക്കുന്നുണ്ടോ എന്ന് സന്തോഷത്തോടൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് എപ്പോഴായാലും നമ്മളത് കൊടുക്കും.
0: തീർച്ചയായിട്ടും അമ്മേ, തീർച്ചയായിട്ടും.
2: ആ രീതിയിലുള്ള ഒരു പയ്യനായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ പുഷ്പല്ലി അമ്മയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ അമ്മമാരും ഇങ്ങനെ തുറന്ന് പറയണം, അമ്മയെ പോലെ, പുഷ്പല്ലി അമ്മയെ പോലെയൊക്കെ തുറന്ന് സംസാരിക്കണം. നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ നിങ്ങളെ സമ്പത്തുള്ളവരായി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സമ്പത്തുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം, നിങ്ങൾ സീറോ ബാങ്ക് അക്കൗണ്ട് ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പാർട്ട്ണറിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, സമ്പത്തൊന്നുമില്ല. നിങ്ങൾ അവരെ എത്രത്തോളം ആ പൈസയിൽ നിന്ന് മാറ്റി നിർത്തി നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ പാർട്ട്ണർ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു. അവിടെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. സമ്പത്തില്ലാത്ത നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുമോ? ചില ആളുകളൊക്കെ വലിയ രീതിയിൽ ഭയങ്കര സാമ്പത്തിക ശേഷിയിൽ ജീവിച്ചു വന്നിട്ട് വട്ടപൂജ്യമായിട്ട് താമസിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടെന്നേ. ആ ഇല്ലായ്മയിലും എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണിയെടുത്ത് ജീവിക്കാം എന്ന് നിങ്ങളുടെ കൂടെ നിന്ന് പറയാൻ ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ സമ്പത്തിനൊക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുക, വട്ടപൂജ്യത്തിലാണ്, ഒരു രൂപ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാലും ലോകത്താരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും പൈസയ്ക്കൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഈ കേൾക്കുന്ന ശ്രോതാക്കളിൽ എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും ഈ ജാതകവും അതും ഇതും സമ്പത്തും ഒക്കെ നോക്കുന്നതിന് പകരം എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഒരാളെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുക. ആരോഗ്യമുണ്ടോ, എന്തെങ്കിലും രോഗങ്ങൾക്കുണ്ടോ? ഇത് ഇത് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇത് എതിർപ്പാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, ഈ കൂടുതൽ സമ്പത്ത് അതൊക്കെ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ഒക്കെ എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട്, നല്ല റിപ്പോർട്ടുകൾ, ഈ എന്താ പറയുക, ജാതക കൈമാറ്റത്തിന് പകരം ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ, എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഇത് ഇതിനെ ചൊല്ലിപ്പറ്റി തർക്കം ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ത്രീധനം, സ്ത്രീധനം, സ്ത്രീധനം, ഇതാണ് ഇവിടെ വിഷയം. സമ്പത്ത്, ഒരു ഒരാളോടുള്ള ഇഷ്ടം ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവന് നല്ല ജോലിയുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ടുണ്ട്. പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടും സമ്പത്തും നോക്കിയതിനപ്പുറം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്നു എന്നുകൂടി നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സ്ത്രീധന പീഡനം, നമ്മുടെ കൊല്ലത്ത് നടന്ന സംഭവത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഓണാട്ടുകാര പാസഞ്ചറിൽ ഇനി ഒരു ചർച്ച തുടരാനുള്ളൊരു കാരണം. അഞ്ജു എന്ന് പറയുന്നൊരു പെൺകുട്ടി, പി ജി എല്ലാം കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസം ഉള്ളൊരു പെൺകുട്ടിയാണ്. അച്ഛൻ മത്സ്യബന്ധന തൊഴിലാളിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ നന്ദു എന്ന് പറയുന്നൊരു പയ്യനെ ഏതൊരു പെൺകുട്ടിയും സ്വപ്നം കണ്ട് ജീവിക്കാൻ പോകുന്നത് പോലെ കല്യാണം കഴിച്ച് പോയതിന് ശേഷം പിന്നീട് അവൾ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനം, ഏറ്റവും വലിയ മർദ്ദനം സ്ത്രീധനത്തിന്റെ പേരിൽ, സമ്പത്തില്ല എന്നതിന്റെ പേരിൽ, രണ്ടാമതാവട്ടെ ആദ്യത്തെ കാമുകിയുടെ പേരിൽ ബോഡി ഷെയ്മിങ്. അവളെ പോലെയല്ല നീ, ഒരു പെണ്ണിന് ഏറ്റവും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അല്ലേ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ പകുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളുടേത് കൂടി എന്ന് ചിന്തിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തൻ്റെ ഭർത്താവ് തന്നോട് പറയാണ്, അവളെ പോലെ അല്ല എന്ന് പറയുന്ന ആ പെൺകുട്ടി കടന്ന, ആ പെൺകുട്ടി അനുഭവിച്ച വേദനയ്ക്ക് പുറത്ത് നിന്നിട്ടാണ് ഓണാട്ടുകാര പാസഞ്ചർ എന്നിങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാം, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ ചേച്ചി.
3: മോളെ, നമുക്ക് ഫ്രീയാണ് നമ്മുടെ ധനം.
0: അതെ,
3: ഏറ്റവും വലിയ സമ്പത്താകാ. എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് ജൂൺ മാസത്തിലായിരുന്നു. ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾക്ക് ഒരു മോളെ മാത്രം മതിയായിരുന്നു. എനിക്കിപ്പൊ നമ്മള് ഒരു സീസണം കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വിനിയോഗിക്കുക, നമ്മുടെ മോളെ കെട്ടിക്കുക, മറ്റൊന്നും വേണ്ട. നമുക്ക് വരുന്ന മോള് നമ്മുടെ മോള്. അവൾക്ക് നല്ല കെയറിങ് കൊടുക്കുന്നു. അവളെ ടി ടി സിക്ക് പഠിപ്പിക്കാൻ വിട്ട്, അവളുടെ അച്ഛൻ മരിച്ച്, അതായത് ക്യാൻസർ രോഗിയായിരുന്നു അവരുടെ അച്ഛനെ. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 2 മാസം ആവുന്നതേ ഉള്ളൂ. കല്യാണത്തിന് കൈ പിടിച്ചു കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛന്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലായിരുന്നു, അസുഖമൊക്കെ കൂടി. അങ്ങനെ ഇപ്പൊ എന്റെ മോളിപ്പോ ടി ടി സിക്ക് പോയ മോളെ, നമ്മള് നമ്മുടെ മക്കളെ പോലെ വരുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. അതേപോലെ തന്നെ അപ്പൊ എന്ന് വെച്ചാൽ അത് ജീവിക്കാൻ വേണ്ടി വരുന്നതാ, നമ്മുടെ മോളെ പോലെ തന്നെ. അതും അവരെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടവരെയും വിടുന്നതാ. നമുക്ക് പറ്റുന്നത് കെയറിങ് അവർക്ക് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെ നല്ല രീതിയിൽ. എന്ത് സന്തോഷമായിരിക്കും ആ ഒരു ജീവിതം. ഏറ്റവും വലിയത് നമ്മൾ ഈ വരുന്നത് ഇതൊന്നും നമ്മൾ വരുന്നത് പോലെ തന്നെ നമ്മൾ തിരിച്ചു പോവുക. സമ്പത്ത് വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ?
0: ഒന്നും കൊണ്ടുപോകുന്നില്ല.
3: നമ്മക്ക് നമ്മളെ വിടുന്ന കയ്യും എങ്ങനെ ചുരുട്ടുക, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണ്ടാ പോകുന്നത്. എത്ര വലിയ കോടീശ്വരനായിരുന്നാലും ഇങ്ങോട്ടത്തെ ആളുകളെ എല്ലാരും കൊണ്ടുചെന്ന് എവിടെ വെക്കുന്നത്?
0: ശരിയാണ്.
3: എവിടെ വെക്കുന്നത്? ഒരേപോലെ ഈക്വൽ ആയിട്ടാണ് പോകുന്നത്, എല്ലാരും പോകുന്നത്. എത്ര ലക്ഷപ്രഭുക്കളായാലും ഇങ്ങോട്ടത്തെ ആളുകളായിരുന്നാലും കയ്യും വീശി പോകുന്നു, കയ്യും വീശി വരുന്നു, ആ ഒരു രീതിയേ ഉള്ളു. പിന്നെ നമ്മുടെ ജീവിതം സന്തോഷമാക്കുന്നത് നമ്മൾ തന്നെയാണ്.
0: അതെ തീർച്ചയായിട്ടും ചേച്ചി,
3: നമ്മുടെ സന്തോഷം ആ സന്തോഷം അങ്ങോളം വേണം നമുക്ക് ഒക്കുന്ന നമ്മളെ മക്കളായാലും കെയറിങ് കൊടുക്കുക, നല്ല രീതിയിൽ കൊടുത്ത് സന്തോഷമായിട്ട് പോവുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മളെ മക്കൾ എന്തോ ചെയ്യുന്നു അതേപോലെ ഉള്ളു, നമ്മൾ വേറെ വ്യത്യാസത്തിൽ കാണണ്ടേയില്ല. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് അതും ഇറങ്ങി വരുന്നതാ, ജീവിക്കാൻ വേണ്ടി വരുന്നതാ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവിക്കാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കും അതെ ആൺകുട്ടികൾക്കും അതെ, ഇവർക്ക് രണ്ടു പേർക്കും പുറമേ ഇവരുടെ വീട്ടുകാർക്കാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ കേരളത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് മുന്നിൽ, സാക്ഷരതയിൽ മുന്നിൽ, സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ, ആരോഗ്യരംഗത്ത് മുന്നിൽ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ മുന്നിൽ, വരുമാനത്തിലും ജീവിത നിലവാരത്തിലും മുന്നേറിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ ഈ പുരോഗതിയുടെ നടുവിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു പഴയ പ്രമാണിയെ പോലെ, ഒരു പഴയ കണക്ക് പുസ്തകം അങ്ങോട്ട് തുറക്കുകയാണ്. എത്ര ഭവൻ, എത്ര രൂപ, കാറുണ്ടോ, സമ്പത്തുണ്ടോ, അച്ഛൻ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടെന്നാ, ജോലി എന്താ, വിദേശത്താണോ, കുടുംബ സ്റ്റാറ്റസ് ഇന്ന് വേണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ്. അവൻ നല്ല പയ്യനാണോ? അപ്പം ഈ പെൺകുട്ടി ഇപ്പൊ ഈ അഞ്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ചെറിയ സൂചനകൾ നമുക്ക് തുടക്കകാലത്തുണ്ടായിരുന്നു, എങ്കിലും ഇടയ്ക്ക് കുടിക്കും എന്നുള്ളൊരു പോരായ്മ ഉണ്ടായിരുന്നു. എന്നാലും അവർ ചെയ്ത് നിസ്സാരം, പിന്നെ ചെറിയ ചെറിയ ചെറിയ എന്താ സംസാരങ്ങൾ ഉണ്ടായിട്ടും അവളത് നിസ്സാരമായി കണ്ടു. നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ശരീരത്തെ ഉപദ്രവിക്കുന്ന ഒരു സമയത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ പ്രസൻസിന് വാല്യൂ ഇല്ലാത്ത ഏതിടങ്ങളും ആയിക്കൊള്ളട്ടെ, അവിടെ നിന്ന് പടിയിറങ്ങാൻ പ്രാപ്തരായിക്കൊള്ളണം എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ അമ്മമാരൊക്കെ ഒത്തിരി അനുഭവിക്കാറുണ്ട്, കാരണം അവരുടെയൊക്കെ അമ്മമാർ ഇങ്ങനെയാണ് പറയാറ്, നീ അവിടെ തന്നെ നിൽക്കണം, ഒരു പെൺകുട്ടിയാണ്, വേറെ ആരുമില്ല, ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം നിനക്കറിയാമല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാനുള്ളൊരു മനസ്സ്, എപ്പോഴും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ എല്ലാവരും വലിയ പഠിത്തക്കാരെ, ഇന്ന് ജോലി കിട്ടാൻ വലിയ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറങ്ങുക, ജീവിക്കുക, അടിമയെപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം രാജ്യത്ത് ഉടമയായിട്ട് രാജകീയമായി ജീവിക്കുന്നതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യാൻ, രക്ഷകർത്താക്കളുടെ ചിന്താഗതികൾ മാറാൻ. അല്ലേ, നമ്മൾ കിരൺ വിസ്മയ കേസൊക്കെ കണ്ട കേരളം ഞെട്ടിക്കുന്ന സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും പെൺകുട്ടികളെ മൃഗങ്ങളെ പോലെ വീട്ടിലിട്ട് ക്രൂര മർദ്ദനത്തിന് ഇടയാക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. ചർച്ച ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, രക്ഷകർത്താക്കളായ നിങ്ങൾ അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുന്ന ചിന്താഗതിയിൽ നിന്ന് മാറി, ആർക്കും ആരെയും സഹിച്ചോ, ആർക്കും ആരോടോ എപ്പോഴും പുറത്തുകൊണ്ടോ ഒരു ജീവിതം മുഴുവൻ അങ്ങനെ ജീവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചർച്ച തുടരാം. ഇത് നമ്മളിപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് ഈ ഒരു വിഷയം എടുത്തതിൻ്റെ കാരണം, നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്ന സ്ഥലം തന്നെയാണ് കൊല്ലം, തിരുവനന്തപുരമൊക്കെ ഇങ്ങനെയുള്ള ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങളൊക്കെ കൂടിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചർച്ച തുടരാം കേട്ടോ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂൺ 91.2 ലോഡാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. ശരത്ത് എപ്പോഴും ഇഷ്ടമുള്ള പാട്ടുകളായിട്ട് നമുക്കൊരു എനർജി തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ സ്റ്റുഡിയോയ്ക്കാണെങ്കിലും ആണേറിനാണെങ്കിലും പ്രോഗ്രാമിന് കൂടിയിരിക്കുമ്പോൾ ശരത്തുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു ശരത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആരാണ് നമുക്ക് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സജി.
0: ഗുഡ് മോർണിംഗ് ബിന്ദു ചേച്ചി. യെസ്, യാത്രയിൽ തുടരാൻ നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് കാണേണ്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്.
1: ഓക്കെ,
0: പറഞ്ഞോളൂ ചേച്ചി.
1: ആ, ഇപ്പൊ നമ്മളിപ്പം എല്ലാരും വന്നിട്ട് പണ്ടുള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും ഒക്കെ പറഞ്ഞു പോയത്. മനസ്സിലായോ? പണ്ടുള്ള ജീവിതത്തില് അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ഉപദേശങ്ങളൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. ഓക്കെ, എല്ലാരും ഇപ്പൊ നമ്മള് പറഞ്ഞ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നതാ. ഇപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പണ്ട് നമ്മളെ പരീക്ഷ BSC ഒക്കെ പരീക്ഷ റെയറായിട്ടേ ഉള്ളൂ. കോച്ചിങ് സെന്ററൊക്കെ കുറച്ചേ ഉള്ളൂ, എല്ലാവരും പോകുന്നു. ഇപ്പൊ അങ്ങനല്ല, നല്ലതുപോലെ കോച്ചിങ് നടത്തിയിട്ട് പിള്ളേർ എഴുതിയാലും എക്സാം ജയിക്കത്തുള്ളേ. അപ്പൊ അതുപോലെ നമ്മള് എന്താ വേണ്ട, നമ്മുടെ പിള്ളേർക്കായാലും ബാക്കി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന അവര് തമ്മിൽ നല്ല ഒരു കൗൺസിലിംഗ് ചെയ്യണം കല്യാണത്തിന് മുന്നേ തന്നെ. അപ്പൊ അവരുടെ ഒരു കുറച്ച് രീതികൾ നമുക്ക് എന്തായാലും ഒരു ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. ഈ കൗൺസിലിംഗ് ഇല്ല, ഒന്നാമത്തെ കാര്യമില്ല. പിന്നീട് സ്ത്രീധനം, ഈ എല്ലാവരും ആഡംബരത്തിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നതിന് ഇത്രയേറെ കോടികളോ പൈസകളോ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു മനസാക്ഷി എന്ന് വെച്ച് ഒരാണ് ഒരു പെണ്ണ് ഒരു ഒരാണിനെ ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു സ്നേഹം, ആ ഒരു സ്നേഹം ഇല്ലാതെ വരുമ്പോഴാ ഈ പൈസയുടെയും അതിന്റെ പീഡനത്തിന്റെ ആ കൊച്ചിന്റെ പുറമൊക്കെ കണ്ടിട്ട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കണ്ടത്. നമുക്ക് ഒരിക്കലും ഒരു പെറ്റത്തള്ളക്കൊന്നല്ല, പ്രസവിക്കാത്ത തള്ളമാർക്ക് പോലും അത് കണ്ടാൽ സഹിക്കത്തില്ല. അത്രയ്ക്ക് വേദനിച്ചു പോയത് കണ്ടപ്പോ തന്നെ. അപ്പോഴ് നമ്മൾ എന്താ വേണ്ട, നമ്മുടെ കുട്ടികള് ബോൾഡ് ആയിരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്കൊരു കാര്യം വന്നാൽ അത് നമ്മളോട് പറയാന് നമ്മുടെ സമൂഹത്തിൽ പറയാനുള്ള ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറയുമ്പോൾ എന്റെ ഒരു ഇതില് നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യും, എല്ലാം വരുമ്പോ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനുള്ള എന്തെങ്കിലും ഒരു നിയമ വ്യവസ്ഥയുണ്ടോ? നമുക്ക് ഒരു പെൺകുട്ടിയെ ഇത്രയൊക്കെ ചെയ്തിട്ട് പോകുന്ന ശിക്ഷയാണ് നമ്മൾ കൊടുക്കുന്നേ. എന്ത് കൊടുക്കുന്നുണ്ട്? ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ഇത് വരുന്നല്ലേ. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു നിയമം നമ്മുടെ ഒരു ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്യാൻ ഒരുത്തന്നെ കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ള നിയമവ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കണം ആദ്യമേ. ആ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി വരും അല്ലേ, നമുക്കത് ചെയ്യാനൊരു മനസ്സിനൊരു പേടി വരും. അപ്പൊ എന്തുവായാലും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത്
0: എഴുതി വെച്ച നിയമങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ നിയമങ്ങൾ, അതായത് നമ്മൾ മനസാക്ഷിയിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മളെ ആശ്രയിച്ച് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നോക്കുമ്പോ അതും കൂടെ നമുക്ക് പറയാം. എത്രയോ പെൺകുട്ടികള് തന്റെ പാർട്ണർ പൈസയെ സ്നേഹിച്ച് ജീവിക്കുന്നുണ്ടെന്നറിയാം.
1: സ്നേഹിച്ചു പോകുന്നവരുണ്ട്. അത് ഞാൻ രണ്ടു വർഷവും ഞാൻ പറഞ്ഞത്, ഞാൻ പെൺകുട്ടികളെ ഞാൻ അങ്ങ് കെയർ ചെയ്ത് പറയുമല്ല, ഈ പെണ്ണായാലും ആണായാലും. പക്ഷെ ഈ പെണ്ണിന് വേണ്ടി മരിക്കുന്ന എത്ര ആമ്പിള്ളേരുണ്ട്, എത്ര ആമ്പിള്ളേരുണ്ട്. അപ്പൊ ഇതില് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സ്വന്തം കാലം നിൽക്കാൻ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരാളെ ആശ്രയിച്ചില്ലെങ്കിലും പോയി. പക്ഷെ സാധി നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എണ്ണ വേണം, ഒരു തുണ വേണം. ഓക്കെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രോസസ്സിംഗ് നടന്നു പോകുന്ന ഒരു സംഭവം. അതിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്, നമ്മുടെ വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് വീട്ടിലുള്ളവര് നമ്മളെ കെയർ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരായിരിക്കണം. സാധി നേരത്തെ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞു വിടും, അയ്യോ മോളെ കല്യാണം കഴിച്ച് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആങ്ങളെ ഉണ്ട്, അവന് ഒരു ഭാര്യ ഉണ്ട്, അവരുടെ കുടുംബം ഉണ്ട്, അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടാകരുത് നീ കാരണം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വിടുന്നത്. പക്ഷെ അത് നേരത്തെ കാലത്ത് ഓക്കെ, പക്ഷെ ഇപ്പോഴായാലും നമ്മുടെ ആങ്ങളമാരായാലും ആരായാലും നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാ. ഞാൻ നോക്കിയിട്ട് എല്ലാവരും നമ്മുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടും, അവർ നോക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നിന്ന് നമ്മുടെ ഒരു ജോലി, നമുക്കൊരു ജോലി വേണം. അതാ നമ്മുടെ എൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളൊന്നും പറയില്ല.
0: തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു ജോലി. പിന്നീട് നമുക്ക് നമുക്ക് നമ്മളോട് ഒരാൾക്ക് സ്നേഹവും കരുതലും കുറയുന്ന സമയം മറ്റാരേക്കാൾ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇല്ലേ. ഈ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു ഒരു കരുതൽ വേണം. നമ്മൾ ആദ്യം നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കണം, ഇത് വർക്കൗട്ടാവോ, ഇത് ഓക്കെ ആവുമോ. വീണ്ടും വീണ്ടും വീണ്ടും ഒരേ കാര്യത്തിൽ ഒരേ സംഭവത്തിൽ നിങ്ങൾക്ക് വേദന തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് കരഞ്ഞോ, പൊട്ടിക്കരഞ്ഞോ, അതിനൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് കരഞ്ഞതിന് ശേഷം ഒരു തീരുമാനമെടുക്കണം, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ഇനി എന്നെ അയാൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ബോൾഡ് ആവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു ജീവിതം ഇത് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് തീരാവുന്ന ഈ കുഞ്ഞു ജീവിതത്തിൽ ഈ ഒരു പ്രായം എന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു പ്രായം, ഈ ഒരു ശരീരം, ഈ ഒരു ആരോഗ്യം, ഈ ഒരു സ്ട്രെങ്ത്, ഈ ഒരു മാനസിക പവർ, ഇതൊന്നും ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൂട്ടിയെടുക്കേണ്ടത് നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടും നമുക്ക് നമ്മുടേതല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പടിയിറങ്ങിക്കൊണ്ടും തന്നെയാവണം. നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്നത് പോലെ മാനസികമായിട്ട് പല വിഭ്രാന്തികളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടേ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം മാനസികമായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒട്ടും നിങ്ങളെ കേൾക്കാൻ പലപ്പോഴും പ്രശ്നമെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് വിഷയങ്ങളോട് സംസാരിക്കുകയാണ്. പലപ്പോഴും പ്രശ്നം നമ്മളെ കേൾക്കാൻ, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അവൈലബിൾ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പതറി പോകണ്ട. നമ്മുടെ ടെലി മനസ്സ്, നമ്മുടെ സർക്കാരിൻ്റെ ടെലി മനസ്സിൽ 112 അല്ലെന്നുണ്ടെങ്കിൽ 144 16 നിങ്ങൾ പതറുമ്പോൾ, നിങ്ങൾ മാനസികമായി തളരുമ്പോൾ ഒന്ന് കയറി വരണ്ടേ, നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം എല്ലാവരിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. വിഷയത്തിന് ഞാൻ മാറുന്നില്ല. നമ്മുടെ കൊല്ലത്ത് ഈ അടുത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരെ ക്രൂരമായ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി, മർദ്ദിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ സൗദിയിൽ ഇവർ പുറത്ത് കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം ആവുന്നുള്ളൂ. അതിനുശേഷം ഒരു സൗദിയിൽ പോയി, ഒരു മത്സ്യബന്ധന തൊഴിലാളിയുടെ മകളാണ്, PG കഴിഞ്ഞിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവിടെ പോയതിന് ശേഷം സ്ത്രീധനം കുറഞ്ഞു, അത് കുറഞ്ഞു, ഇത് കുറഞ്ഞു എന്ന് പറഞ്ഞ് വരെ തുടങ്ങിയ പ്രശ്നം. കൊല്ലും, നീ നാട്ടിലേക്ക് പോയി പോകുന്നതിന് മുന്നേ ഞാൻ നിന്നെ കൊല്ലും എന്നുള്ളൊരു ഭീഷണിയായി, ഭീഷണിക്കപ്പുറത്തേക്ക് ഉപദ്രവങ്ങളായി, തൻ്റെ ആദ്യ കാമുകിയുടെ പേര് പറഞ്ഞ് ബോഡി ഷേമിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ ഈ ഒരു സംഭവം ചർച്ചയ്ക്കെടുത്തുകൊണ്ടാണ് ഇന്നത്തെ യാത്ര ഇങ്ങനെ നടക്കുന്നത്. സ്ത്രീധനം എന്താണ് ശരിക്കും ആളുകൾ സ്നേഹിക്കുന്നത്? എന്തിനെയാണ് ആളുകൾ സ്നേഹിക്കുന്നത്? പൈസയാണോ? സങ്കടം തോന്നുന്നു ശരിക്കും ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ. മനുഷ്യന്, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നുമില്ലെങ്കിൽ, പൈസ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പൈസയ്ക്കൊക്കെ അപ്പുറത്തേക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല ബന്ധത്തിലാണ് നിങ്ങൾ എന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അല്ലേ, എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഈ ഒരു കേരളത്തിൽ എന്തുകൊണ്ട് ഇന്നും ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും? നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം. സോറി,
0: പറഞ്ഞോ ചേട്ടോ.
2: അതെ, നമ്മൾ ഇന്നലെ അടുത്ത പെൺകുട്ടികൾ നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതരാണോ? ഇന്ന് നമ്മള് ഒരു ഭർത്താവ് പീഡിപ്പിക്കപ്പെട്ട ഒരു കൊച്ചിന്റെ സംഭവമാണ്. ഞാനൊരു കാര്യം സാധ്യത ചോദിക്കട്ടെ, കേൾക്കുന്നവരോട് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ വീട്ടിലെ ഒടിഞ്ഞു കിടക്കുന്ന ഒരു കസേര ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത, നമ്മളൊരു ആക്രിക്കാരനെ വിളിച്ചു കൊടുത്താൽ നമുക്ക് 10 രൂപ കിട്ടും. നമ്മളൊരു മകളെ, ഒരു രക്ഷകർത്താവ്, അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തി 10, 18 അല്ലെ 20, 22 വയസ്സ് വരെ വിദ്യാഭ്യാസവും കൊടുത്ത് അതിനെല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു പനി വന്നാൽ ഇമവട്ടാതെ കാത്തിരുന്ന് ഈ കുഞ്ഞിനെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുമ്പം നമ്മൾ കുറെ സ്വർണം, കാറ്, കുറെ സമ്പത്ത് ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് മോശപ്പെട്ട സാധനമാണോ ഇത്? ഈ നമ്മുടെ ഇത് അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്, ഞാൻ 3 പേരെ അയച്ചു. ഞാൻ ആരെങ്കിലും ഒരാള് ഡവറ് ചോദിച്ച എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഓർഡർ ഇറങ്ങണമെന്ന് പറയുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു. ഞാൻ കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോ എന്നോട് ഒരാൾ ചോദിച്ചേ, ശരി സമ്പത്ത് കൊടുത്ത എന്റെ ബന്ധുക്കളൊക്കെ ചോദിച്ചു, നിങ്ങള് അതിന് രേഖ കൊല്ലം മേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ അത് നിസ്സാരമാണത്, അത് ഞാൻ ഡവറിയായിട്ട് കൊടുത്തല്ല, എന്റെ മകൾക്ക് എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് കൊടുത്ത. അപ്പം അത് നിസ്സാരമാണ് ഞാൻ കൊടുത്തത്. അതിനേക്കാൾ വില, അതായത് എത്ര കോടി രൂപ തന്നാലും എനിക്ക് വില മതിക്കാത്ത സമ്പത്താണ് ഞാൻ കൊടുത്തത്. അപ്പൊ അതിന് ഞാനിങ്ങനെ തന്നെ രേഖ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓരോ അമ്മമാരും മനസ്സിലാക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ മരുമകളായിട്ട് വരുന്ന ആ പെൺകുട്ടി, ഈ ഞാൻ പ്രസവിച്ച കണക്ക്, ഞാനൊരു മകളെ പ്രസവിച്ച കണക്ക്, ഒരു മകനെ പ്രസവിച്ച കണക്ക്, 9 മാസവും 9 ദിവസവും 9 വിനാഴികയും വയറ്റിൽ ചുമന്ന് മരണത്തോട് മല്ലടിക്കുന്ന വേദന സഹിച്ച് പ്രസവിച്ച് എനിക്ക് എന്റെ മരുമകളെല്ലാം മകളാക്കി തന്നാണെന്ന് ഉള്ള ധാരണ ആ അമ്മയ്ക്കും അത് ആ അവിടുത്തെ അച്ഛനും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ കഴിയും. മൂന്നാമത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യത്യാസം കുഞ്ഞിനെ വളർന്നു വരുമ്പോൾ പെണ്ണ് ആണ് എന്നുള്ള ആ ഒരു വ്യത്യാസം, ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി, അത് വേറെ സത്യം. ആ വ്യത്യാസം മാറിയിട്ട് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നോ എന്ന് പറയുന്നത് നോ എന്ന് പറയാൻ അതായത് നമ്മൾ ചെല്ലുന്ന വീട്ടില് അവരെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, അമ്മായി അമ്മയെ സ്നേഹിക്കണം, അച്ഛന് അമ്മായിനെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം ഒക്കെ ആകാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹവും റെസ്പെക്ടും നമുക്ക് തിരിച്ചു തരാതെ നമ്മളോട് അതിന് വിപരീതമായി പെരുമാറിയാൽ അത് പറയാനുള്ള ആർജവും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു തന്നെ വേണം വിടാൻ. രണ്ടാമത്, പടിയിറക്കി വിട്ടു കഴിഞ്ഞാൽ നിനക്ക് ഇനി ഈ വീട് അന്യമാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഉള്ള ഒരവസ്ഥ സൃഷ്ടിക്കരുത്. അവർക്ക് തിരിച്ചെപ്പോ വേണമെങ്കിലും വന്ന് പറയാൻ, അപ്പൊ അവിടെ താങ്ങുന്നതുമായിട്ട് എന്ന് പറഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് കൂടി അങ്ങോട്ട് ചെന്ന് അങ്ങനെ അങ്ങനെ ചെയ്തോ ഇങ്ങനെ എന്നതല്ല പറഞ്ഞ്, സഹിക്ക വയ്യാത്ത സംഭവങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ, തിരിച്ചു കൊണ്ടുവരാൻ. ഇന്നിപ്പം എത്രയോ ഇന്ന് പെൺകുട്ടികൾ ജോലിക്ക് എല്ലാ തരത്തിലും ഇറങ്ങുന്നുണ്ട്, എല്ലാ മേഖലകളിലും അവർ സെൽഫ് കോൺഫിഡൻസ് ആകണം. അങ്ങനാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കൂ.
0: തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ചില ഔദ്യോഗിക കണക്കുകളൊന്നു നോക്കിയാലോ? 2020 മുതലുള്ള ഈ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന വീട്ടുകാരിൽ നിന്നും അമ്മായിമ്മയിൽ നിന്നും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ടുള്ള കേസുകളുടെ കുറച്ച് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ? 2020 2707 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങും ആരും പറയാത്ത കണക്കുകളെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. 2021 4997 കേസുകളും 2022 4998 2003 4710 2004 4515 2025 3986 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളിൽ തന്നെ 2228 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിൽ നിന്ന് ഇത്രയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെയൊന്ന് പറയാനെങ്കിലും അല്ലെങ്കിൽ പോയി പരാതി കൊടുക്കാനെങ്കിലും സാധിച്ചു, എന്തുകൊണ്ട് ഇപ്പോഴും ഓരോ വീടുകളിൽ നിശബ്ദമായിട്ട് ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ വേദനിക്കുന്നു എന്നുള്ളത്? ഇപ്പോൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള അഞ്ജു, നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള അഞ്ജുവിനുണ്ടായ ഈ ഒരു സംഭവം അത് പുറംലോകം പറഞ്ഞു അല്ലേ? അതേ ചുറ്റി പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചർച്ച തുടരുന്നത്. ചർച്ച നമുക്ക് എന്തായാലും ആ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം അല്ലേ ശരത്തെ? ഓക്കെ, വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാധിയാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, വളരെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇന്ന് സ്റ്റുഡിയോയിലിരിക്കും ആലോചിക്കും, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയം തൊട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ച് ഇവിടെ തന്നെ വളർന്ന് മന്ദിരിച്ച് ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പരി നടക്കുന്ന നിങ്ങളുടെ സ്വന്തം ആർജയും ശരത്തുമാണ് ഇങ്ങനെ ഓണാട്ടുകര പാസഞ്ചറിലൂടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീധനത്തെ പറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ പീഡിപ്പിക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും ഉണ്ട്. ചിലരത് ഓഫ് ചെയ്യും, ചിലരത് ഉറക്കം വയ്ക്കും, കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്താ അറിയാവോ, ചിലപ്പോൾ ചില സ്വഭാവത്തിൻ്റെ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ റേഡിയോയിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് കേക്കടി അമ്മ, എൻ്റെ അമ്മ അല്ലേ എൻ്റെ അടുത്ത് പറയും നിന്നെ പറ്റിയാണ് പറയുന്നത്. ഇന്ന് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ഓരോ റേഡിയോ ടി വി പരിപാടികളൊക്കെ കേൾപ്പിക്കുമായിരുന്നു. ചില ആളുകൾക്ക് ചില പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കേൾക്കുമ്പോൾ അങ്ങനെയെങ്കിലും ഒന്ന് തിരുത്താൻ സാധിക്കട്ടെ, ഒരാളിലെങ്കിലും മാറ്റം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം രവി, പാലക്കാട്.
0: പാലക്കാട് നിന്ന് നമ്മുടെ രവിച്ചേട്ടോ.
1: ബസ് നിറയെ ശ്രീധനായിട്ട് ഇറങ്ങിയിരിക്കുക രാവിലെ അല്ലേ?
0: അതെ നിറയെ ഭണ്ഡാരം, നിറയെ പൈസയും കാര്യങ്ങളും ഭണ്ഡക്കെട്ടുകളും
1: ഒക്കെ ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാം.
0: രവിച്ചേട്ടൻ 40-ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിക്കുന്നത്?
1: അതെ.
0: ആ സമയത്ത് സ്ത്രീധനമൊക്കെ വാങ്ങിച്ചോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഡി സ്ത്രീധനം എവിടെ ഇത് ചോദിച്ചാണ് വാങ്ങിച്ചത്?
1: ഇല്ല, ഞാനൊന്നും ചോദിച്ചില്ല.
0: അവരെല്ലാം തരുമായിരുന്നു. ധനികനായിട്ടുള്ള അച്ഛന്റെ മോളെ ഇപ്പൊ കെട്ടിയിട്ട് ഒറ്റ മകളെ കെട്ടിയിട്ട് അങ്ങനെയാണോ?
1: അല്ല, വൈഫും സർവീസിലായിരുന്നു. പിന്നെ സർവീസിൽ ഉണ്ടെങ്കിലും സ്ത്രീധനം എന്നൊരു വാക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. അത് ശരിയല്ലാന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ അവരുടെ

0: പല കാര്യങ്ങൾക്കും പുള്ളി ഓൾറെഡി ലോണില് സാലറി മുഴുവൻ. ഇവൻ പ്രതീക്ഷിച്ചു ഇവന്റെ ബാധ്യത മുഴുവൻ ആ കുട്ടിയുടെ ശമ്പളം കൊണ്ട് തീർക്കാന്ന് വിചാരിച്ചു. സർവീസുള്ള കുട്ടിയാ, ഡൈവേഴ്സായി. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആണുങ്ങളുടെ ദുരന്തം മുഴുവൻ മാറ്റാൻ വേണ്ടി പെണ്ണ് വീട്ടിൽ നിന്ന് സ്വത്ത് കൊണ്ടുവരണം എന്നുള്ളവർ കാഴ്ചപ്പെടെ എന്താ എന്റെ ആവശ്യം? അതിനാണോ അവരവിടെ നിന്ന് വിടുന്നത്? ഒരു അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി ആ അച്ഛന്റെ കാലശേഷം ആ പെൺകുട്ടി അനാമമായി വീട്ടിൽ ഒറ്റയ്ക്കാവാൻ പാടില്ല എന്ന് പറഞ്ഞ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നതാണല്ലോ ഒരാളെ കൈമാറുന്നത്. അതിനു പകരം അവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കണക്ക് വെച്ച് പൈസ വാങ്ങാനും അല്ലെങ്കിൽ എന്റെ മൊത്തം കടം എന്റെ വീട്ടിലെ ബാധ്യതകൾ മുഴുവൻ നീങ്ങി വന്നിട്ട് വേണം തീർക്കാൻ. പിന്നെ വന്ന ശേഷം അവര് നമ്മുടെ ലൈഫ് പാർട്ണർ ആയ ശേഷം അവരുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ പോരായ്മകളും അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളും മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിനെ പറ്റി ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ എത്രയാണ് വരുമാനം, നമുക്കതിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന, രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോകുന്ന ഫാമിലികളിൽ നമ്മൾ നല്ല ഹാപ്പി ലൈഫ് കാണുന്നുണ്ട്. അല്ലാതെ അവിടെ ഈ പറഞ്ഞ പോലെ തോന്നിയ മാതിരി ഞങ്ങൾ കടം വാങ്ങിക്കൂട്ടെ എന്നിട്ട് ഭാര്യയെ കൊണ്ട് നീ കൊണ്ടുപോകാന്ന് പറയുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ്. ഒരാള് ഒരു സ്ത്രീയോട് പറയണം നിന്നെ കല്യാണം കഴിച്ച് മൂന്നാം മാസം ഞാൻ ജയിലിൽ പോയവനാ പറയാ. അപ്പോ ഭാര്യ പറയുക എന്റെ സ്വർണ്ണമൊക്കെ എടുത്ത് നിങ്ങളുടെ താര് പണയം വെക്കാൻ പറഞ്ഞു. അപ്പൊ ആള് പറയുക നിന്റെ അവിടെയൊക്കെ നാട്ടിൽ പിച്ചളന്നെ സ്വർണം നാടി പറയുന്നു, കാരണം പുള്ളി മുക്കുപെണ്ണ കൊണ്ട് വെച്ച് അറസ്റ്റിലായ
1: നിന്നെ കല്യാണം കഴിച്ച് മൂന്നാമത്തെ മാസം ജയിലിൽ പോയ ആളാണ്.
0: ഞാൻ വിചാരിച്ചു പുള്ളി കഥ പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ ത്യാഗം സ്നേഹത്തിന് വേണ്ടി ചെയ്തെന്ന. പുള്ളി മുക്കുപെണ്ണം വെച്ച് ഉള്ളി പോയതാ ആറുമാസം.
1: ഈ ഒരു പൈസ കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ അളക്കാതിരിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. പൈസ ഇല്ലാത്ത നിങ്ങളെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക് എത്ര വിലയുണ്ടായിരിക്കും. അപ്പൊ ഇതൊന്ന് ക്യാഷിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടികളോട് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സ്വയം തീയാവുക, സ്വയം തീയാവുക. സ്വന്തമായ ജോലി ഉണ്ട്, ആ ജോലിയുടെ പേരിൽ ഒരുപാട് അഹങ്കാരം ഉണ്ടാവണമെന്നൊന്നുമല്ല പറയുന്നത്. കൂടെ നമ്മൾ ജീവിക്കാൻ പോകുന്ന ആളുടെ കൂടെ നമ്മളെപ്പോഴും തണലായിട്ട് ഉണ്ടാവണം. പക്ഷേ ഒന്ന് വീണാൽ കൂടെ ഉണ്ടാവണം, ഇതെല്ലാം ഒക്കെയാണ്. പക്ഷെ നമ്മൾ വീണാൽ, നമ്മൾ ഒറ്റപ്പെട്ട് പോയാൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രാപ്തി എത്ര പെൺകുട്ടികൾ തീരുമാനിക്കും, ഉറപ്പിക്കുന്നു എനിക്ക് ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീധനം കൊടുക്കില്ല, ഞാൻ തന്നെയാണ് ഇന്ന് ബോൾഡോട്, അല്ലെങ്കിൽ വരുന്ന പെൺ ഇപ്പൊ കുറച്ച് ജെൻസി കുട്ടികളുടെയൊക്കെ കല്യാണങ്ങൾ ഭയങ്കര രസമാണ് കേട്ടോ. അവര് പറയുന്നത് പോലെ സ്ത്രീധനം, അവർക്കൊരു ജസ്റ്റ് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടോ ഒപ്പ് ചെയ്യുക, രണ്ട് തുളസി ഹാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക, വളരെ സിമ്പിളായിട്ട്. ആഡംബര കല്യാണങ്ങളിൽ എന്താ സത്യത ഇരിക്കുന്നത്? അതിനുശേഷമുള്ള ഒരു ഒരു ലൈഫ് നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ കൂടെ വളരെ സന്തോഷത്തോടുകൂടി, ഞാനൊന്ന് വീണാൽ നീ ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഞാനുണ്ട് എന്നുള്ളൊരു ഉറപ്പിൽ ജീവിക്കുന്നതിനപ്പുറം സമ്പത്തൊക്കെ എപ്പോഴും രണ്ടാമത് നിൽക്കുന്ന ഒരു രണ്ടാമല്ല പിന്നീട് ഒരുപാട് ദൂരം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചയുടെ എടുക്കാനുള്ള ഒരു വിഷയം ഇതായിരുന്നു. നമ്മുടെ കൊല്ലത്ത് അഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടി, പി ജി എല്ലാം കഴിഞ്ഞു, നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി, ഭർത്താവിൻ്റെ കൂടെ സൗദിയിൽ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ, സൗദിയിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സൈക്കോയെ പോലെയുള്ള പെരുമാറ്റം, ശരീരമാസകലം ഉപദ്രവിച്ച് ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? സമ്പത്തിൻ്റെ പേരിൽ. മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള അച്ഛൻ്റെ മകളാണ്. എനിക്ക് ഇതിനേക്കാൾ നല്ല സമ്പത്ത് കിട്ടുമായിരുന്നു, സ്വത്ത് കിട്ടുമായിരുന്നു. പിന്നീട് ബോഡി ഷേമിങ്, തൻ്റെ ആദ്യ കാമുകിയെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അവളോടൊപ്പം ഒരാൾക്കും ഒരാളെ പോലെ ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെപ്പോഴും മറ്റൊരാളെ പോലെ ആകണം, അവരെ പോലെ ഇരിക്കണം. വേറൊരാളെ പോലെ ഒരാൾക്കും ആവുമ്പോൾ അവരെ പോലെ അവർക്കേ ആകാൻ സാധിക്കൂ എന്നുള്ളൊരു ബോധം കൂടി ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് നേടണം, തുറന്ന് പറയണം. ആരും ഇങ്ങനെ ഈ പെയിൻ ഉള്ളിൽ വെച്ച് പോകേണ്ടതായിട്ടുള്ള യാതൊരു വിധ കാര്യവുമില്ല. ഷോർട്ട് ലൈഫാണ്, നമ്മുടെ ലൈഫാണ്. ഈ വേദനകളും ഇങ്ങനെ സഹിച്ച് പേറെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം അമ്മേ.
2: എന്റെ സ്വന്തം
1: സ്വാതി അമ്മേ, പറഞ്ഞോളൂ.
2: പണ്ടൊക്കെ ചെറുക്കനും പെണ്ണും ഒന്ന് പെണ്ണ് കാണും, ചായ കൊണ്ട് കൊടുക്കുമ്പോ ഒന്ന് കാണുന്നതല്ലാതെ അല്ലാതെ നമ്മള് സംസാരിക്കാൻ എടുക്കാനൊന്നും അന്ന് പറ്റാത്ത കാലമാണ്. വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തും, നമ്മുടെ സമ്മതം പോലും ചോദിക്കത്തില്ല.
1: അങ്ങനെയാണോ അമ്മ കല്യാണം കഴിച്ചേ? ആണോ?
2: അതെ.
1: അയ്യടാ,
2: എനിക്കന്ന് 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ളു. അപ്പൊ വീട്ടില് ഒരു അനിയത്തി പ്രായമാകുമ്പോ ചേട്ടത്തെ കല്യാണം കഴിക്കുക എന്നുള്ള രീതി അമ്മയ്ക്ക് തോനനാണെന്നും നടത്തത്തില്ല. 6 പെൺകുട്ടികളുണ്ടേ. അപ്പൊ

0: അച്ഛനും അമ്മയും തീരുമാനിക്കുക, നമ്മൾ സമ്മതിക്കുക, അത്രേ ഉള്ളൂ. ആ കാലത്ത് പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ പറഞ്ഞു വിടുന്ന ഉപദേശം, എന്തൊക്കെ ആയാലും മക്കളെ സഹിച്ച് നിൽക്കണം, പിണങ്ങിയൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ വിടുന്നത്. അന്നത്തെ കാലം അതാണ്. അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മള് സഹിച്ചവിടെ നിൽക്കുക,
1: ആ ഒരു രീതിയായിരുന്നു അന്ന്.
0: അന്ന് ആ ഒരു രീതിയായിരുന്നു. ഞാനത് അതാ തുടർന്ന് പോകുന്നത്. ഇപ്പൊ 51 വർഷം കഴിഞ്ഞിരിക്കുന്നു.
1: 51 കൊല്ലം.
0: 51 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പെൺകുട്ടികൾ അതല്ല. ഇന്ന് ഞാൻ എല്ലാ പെൺമക്കളോടും പറയും, സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തി വന്നതിന് ശേഷമേ കല്യാണം കഴിക്കാവൂന്ന്.
1: അതെ,
0: കല്യാണം കഴിച്ചില്ലെങ്കിലും അതൊരു വിഷയമല്ല, സ്വന്തമായിട്ട് ജീവിക്കാൻ തൻ്റെയോടെ ഉണ്ടെങ്കിൽ ഈ കൊണ്ടുവന്നവന്റെ ആട്ടും തൂപ്പും ചവിട്ടും അടിയൊക്കെ കൊണ്ട് കിടക്കേണ്ട ഒരു കാര്യവുമില്ല.
1: അതെ,
0: ആത്മഹത്യ ചെയ്യേണ്ട കാര്യവുമില്ല. സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയായതിനു ശേഷം മാത്രം ഏതൊരു പെൺകുട്ടികളും, എനിക്ക് ഇനി കൊടുക്കാനുള്ള ഒരു ഉപദേശം അതാ, ഏത് പെൺമക്കളും സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയായതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കാവൂ.
1: തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ട് നമ്മളൊരു പക്വത ഉണ്ടായിരിക്കണം. ഇത് ഞാൻ സ്ത്രീകളെ മാത്രം എപ്പോഴും പറയുന്നില്ല കേട്ടോ. എനിക്ക് സ്ത്രീപക്ഷം ചേർന്ന് മാത്രം നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആലോചിച്ചിട്ട് സ്ത്രീപക്ഷം മാത്രം എനിക്ക് സംസാരിക്കുന്നതിനോട് താല്പര്യവുമില്ല. പലപ്പോഴും പുരുഷന്മാരും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും പറയാം കേട്ടോ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം, ഇപ്പോൾ ഗൾഫിലൊക്കെ വലിയ ജോലി കണ്ടിട്ടായിരിക്കും ചില രക്ഷകർത്താക്കൾ കെട്ടിച്ചു വിടുന്നത്. അതിനുശേഷം അവിടുത്തെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു രൂപയുടെ വില പോലും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന കണ്ടീഷനിലൂടെ കടന്നു പോകാറുണ്ട്. വളരെ ഒറ്റപ്പെടലുകളിലൂടെ ചിലപ്പോൾ ആണുങ്ങൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ പൈസ കൊണ്ട് വിലയിരുത്തുന്ന ബന്ധങ്ങളെ പറ്റിയിട്ടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരത്ത് പറഞ്ഞു ബ്രേക്കിനുള്ള സമയമായി. ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം കേട്ടോ. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. ഐ യു ഐ ഐ വി എഫ് ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
9: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര, കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ, കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഇപ്പൊ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊല്ലത്ത് നടന്ന ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. നമ്മളിത് കേട്ടിട്ട് കുറേ പേര് പ്രതികരിച്ചു, കുറേ പേര് മിണ്ടാതിരുന്നു, കുറേ പേര് കേട്ട പാതി റേഡിയോ ഓഫ് ചെയ്തിട്ട് പോയി. ഇത് നമ്മളെ പറ്റിയിട്ടല്ലേ പറയുന്നതെന്ന് ആലോചിച്ചു. അപ്പം എന്തായാലും ഒരു പെൺകുട്ടിയും ഇങ്ങനെ ദുരിതം അനുഭവിക്കാതിരിക്കട്ടെ, ഒരു ആൺകുട്ടിയും അല്ലെ, സ്വന്തം ചിറകുകളിൽ വിശ്വാസത്തോടുകൂടി പറക്കാനും മുൻപോട്ട് പോകാനും സാധിക്കട്ടെ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ശരത്ത്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ. സാർ, യാത്രയിൽ വളരെ വൈകിപ്പോയല്ലേ? എവിടെയായിരുന്നു സാർ ഇത്?
1: ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഏറ്റവും ലാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു.
0: കേട്ടിരുന്നോ?
1: അതെ അതെ അതെ.
0: ഓക്കെ, താങ്ക് യു സാർ. അപ്പോ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, സാറിന് എന്തൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്?
1: സ്ത്രീധനം.
0: സ്ത്രീധനം.
1: ഓക്കെ, സ്ത്രീധനം നമുക്കറിയാം, റൂൾ പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്.
0: അതെ.
1: പക്ഷെ അത് ഒരിക്കലും നടപ്പാവുന്നില്ല. കാരണം ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു മകളെ കെട്ടിച്ചിടുമ്പോൾ അവരെ നമ്മൾ ഹാപ്പി ആക്കി വെക്കാനും അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അവർക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഷോഫെന്നല്ല, അവരുടെ ഒരു ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു കരുതൽ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ അതിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മള് എപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ നന്നായിട്ട് പഠിച്ച് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ലെവലിൽ എത്തണം എല്ലാരും. ബിക്കോസ് ലൈഫ് എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബൈ ചാൻസ് ആ ദാമ്പത്യ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയില്ല, മേ ബി ആക്സിഡന്റിൽ എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് സംഭവിച്ചാല് നമ്മൾ തളരരുത്. നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമ്മൾ സ്വയം പര്യാപ്തത ആകണം എന്നാണ് എന്റെ ഒരു ഇത്. നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇതൊക്കെ ഈ ഇങ്ങനെ ഗാർഹിക പീഡനവും ഈ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള കുറയെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു കാഴ്ചപ്പാട്.
0: പിന്നെ
1: എല്ലാ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റപ്പും ആണ്. ചിലവര് ഈ പണം മാത്രം മോഹിച്ച് വരുന്ന ആൾക്കാർ കാണും, ഇപ്പോഴും ഉണ്ട്. നമ്മൾ പേപ്പറിനകത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യൂസിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ അത് നമുക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ വരെ ആശ്ചര്യപ്പെട്ടു പോകും. ഉണ്ട്, ഇനിയിപ്പോഴും ഈ പൈസ മാത്രമല്ല പണം മാത്രം ആഗ്രഹിച്ച് എത്തുന്നവരും കബളിപ്പിക്കപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക, മറ്റുള്ളവരിൽ ഒത്തിരി ഡിപ്പെൻഡ് ആവാതിരിക്കുക.
0: അതെ,
1: അതാണ് എനിക്ക് പറയാനുള്ള ഒരു.
0: തീർച്ചയായിട്ടും സാർ, യാത്രയിൽ നമ്മുടെ ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ സാറായിരുന്നു ലാസ്റ്റ് വന്നത്. താങ്ക് യു സാർ, താങ്ക് യു. യാത്രയിൽ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഡോക്ടർ സേതു സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിറകുകളെ വിശ്വസിക്കുക, ആർക്കും അടിമപ്പെടാതിരിക്കുക, മനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ട് അവസാനിക്കരുത്. ഒരാളും ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ദുരിതം അനുഭവിക്കാതിരിക്കട്ടെ. പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകം. രണ്ടുപേര് ചേരുന്ന സമയം, രണ്ടുപേരൊന്നായി ജീവിക്കാൻ തുടങ്ങുന്ന സമയം നമ്മളൊന്നിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. അത്ര വിശാലമാണ് ഈ ലോകം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിലുള്ള ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതെ, രണ്ട് ശക്തികൾ എപ്പോഴും അടിപൊളി തന്നെയാണ്. ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത് സൂപ്പറാണ്. പക്ഷേ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അവർ ചിറക് വിരിക്കുമ്പോൾ, നീലാകാശം കാട്ടിത്തരുമ്പോൾ, വഴി കാട്ടിത്തരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വേൾഡ് സൈഡ് ഡേ ആണ്. നമ്മുടെ ഡോക്ടർ ഷൈൻ ഡോക്ടർ എന്ന് വരുന്നുണ്ട്. കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ഒരു മണിക്ക് നിങ്ങൾ മറക്കാതെ കേൾക്കണം, ഞാനും കൂടെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആര്യ.

0: ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമാ ടാക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. ഈ അടുത്തിടയ്ക്ക് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയുണ്ട്, ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ സിനിമയിൽ റിലീസ് ചെയ്തപ്പോ മുതൽ ഇതിലെ എല്ലാ പാട്ടുകളും വമ്പൻ ഹിറ്റായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പാട്ടുണ്ട്, യവന കഥയിൽ നിന്ന് വന്ന എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ട് നമ്മളെല്ലാവരും റീൽസുകളും സ്റ്റാറ്റസുകളും ഒക്കെ കണ്ടിരിക്കും. പക്ഷെ ശരിക്കും ഈ പാട്ട് അന്ന എന്ന് പറയുന്ന മറ്റൊരു പഴയ സിനിമയിലെ പാട്ടായിരുന്നു. പലരും അന്ന എന്ന സിനിമയെ കുറിച്ച് അറിഞ്ഞത് പോലും ബത്ലഹേം കുടുംബ യൂണിറ്റിന് ശേഷമായിരിക്കും അല്ലെ. പക്ഷേ അന്ന എന്ന മൂവിയെ കുറിച്ചൊരു സന്തോഷ വാർത്ത നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. അതിനൊപ്പം മറ്റൊരു ന്യൂസ് കൂടിയുണ്ട്. അതായത്, മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി സിനിമ ഏതായിരുന്നു? യെസ്, പുലിമുരുകൻ എന്ന സിനിമയായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഇതാ പുലിമുരുകന്റെ 10th anniversary ആഘോഷിക്കുന്ന ഈ വേളയിൽ പുലിമുരുകന്റെ നിർമ്മാതാവായിട്ടുള്ള ടോമിച്ചൻ മുളകുപാടം ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമാ പ്രേമികൾക്കായി. ആ സർപ്രൈസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, യവനക്കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക, അതെ അന്ന എന്ന മൂവി നമുക്ക് ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ടോമിച്ചൻ മുളകുപാടം. 30 വർഷങ്ങൾക്ക് മുമ്പ് മുടങ്ങിപ്പോയ ചിത്രമാണ് കേട്ടോ അന്ന. പ്രധാന താരങ്ങളുടെ ഡേറ്റും മറ്റു പല സാങ്കേതിക കാരണങ്ങളും കൊണ്ടായിരുന്നു ആ ചിത്രം അന്ന് മുടങ്ങിപ്പോയത്. അന്നയുടെ കഥയും അതിനോടൊപ്പം ഉള്ള ഓർമ്മകളും വീണ്ടും പുതിയ തലമുറയിലേക്ക് പുതിയ രചനയിലൂടെ എത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കാലാനുസൃത മാറ്റങ്ങളോടുകൂടിയായിരിക്കും സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നമ്മുടെ പലരുടെയൊക്കെ ആദ്യത്തെ ആരാധ്യ പുരുഷനും ക്രഷും ഒക്കെ ആയിരുന്നു അരവിന്ദ് സ്വാമി ഉണ്ടല്ലോ. അരവിന്ദ് സ്വാമിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാനിരുന്ന എൻ മോഹനന്റെ നടക്കാതവായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഈ അന്ന. സംഗീത സംവിധാനം ഔസേപ്പച്ചനൊക്കെ ആയിരുന്നു. എന്തായാലും മുളകുപാടം ഫിലിംസിലൂടെ അന്ന വീണ്ടും വെള്ളിത്തിരയിലേക്ക് വരുമ്പോൾ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ എല്ലാവരും റെഡിയാണ്. നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.

0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
1: നമ്മുടെ മഞ്ജു വാര്യരുടെ പുതിയ ചിത്രമായിട്ടുള്ള ഹാപ്പി ലൂപ്പിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം മഞ്ജു വാര്യരുടെ പുതിയ ലുക്ക് തന്നെയാണ്. പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ഇതൊരു ഫാമിലി ഫൺ, യൂത്ത് എനർജി, ഫീൽ ഗുഡ് എന്നൊക്കെയാണ് തോന്നിക്കുന്നത്. ഹാപ്പി ലൂപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ജോണർ ഏതാണെന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ കൂടി കാണും. അതായത് നമ്മുടെ വാഴ ഒന്ന് എന്ന സൂപ്പർ ചിത്രത്തിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണിത്. ഫാമിലി ഫൺ വൈബിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. മഞ്ജു വാര്യർക്കൊപ്പം നമ്മുടെ മുകേഷ് ഉണ്ട്, കന്നഡ താരം ജെ പി തുമിനാട് ഉണ്ട്, മധു വാര്യർ, വി കെ പ്രകാശ്, നീരജ രാജേന്ദ്രൻ, നിനിധ്യ, അനു, നിഷാന്ത് സാഗർ, ആതിര രാജീവ് എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. മൂവി ബക്കറ്റിന്റെ ബാനറിലാണ് ബിനീഷ് ചന്ദ്രൻ നിർമ്മിക്കുന്നത് ഈ ചിത്രം എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത് ആഷിഖ് ഐമറാണ്. ഗൗതം ശങ്കറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. രണ്ടു പാട്ടുകൾക്ക് ശേഷം തിരികെ വരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ്.

നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2. നമ്മുടെ രജനീകാന്ത് നായകനാകുന്ന ജയിലർ 2 എന്ന ചിത്രത്തിന്റെ ട്രെയിലർ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രധാനപ്പെട്ട എല്ലാ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. എങ്കിലും ട്രെയിലർ പുറത്തു വന്നതോട് അത് മലയാളികൾക്ക് കുറച്ച് ആവേശം കൂടുതൽ വന്നു. കാരണം എന്താ, വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടന്റെ നിറ സാന്നിധ്യമാണ്. ആ ഒരു സന്തോഷത്തിന് പിറകില് ലാലേട്ടൻ തൂക്കി എന്നൊക്കെയാണ് നമ്മുടെ ആരാധകർ പറയുന്നത്. മാത്യു എന്ന കഥാപാത്രമായിട്ടാണ് ജയിലർ 2-ൽ മോഹൻലാൽ എത്തുന്നത്. ട്രെയിലറിന്റെ മധ്യ ഭാഗത്ത് വെറും 2 സെക്കൻഡ് മാത്രമാണ് ലാലേട്ടനെ കാണാൻ സാധിക്കുന്നത്. അതും ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു ഇടില ലുക്കിലുമാണ് പുള്ളി പ്രത്യക്ഷപ്പെടുന്നത്. മാത്യു എന്ന കഥാപാത്രത്തിന്റെ ലുക്കും ആ സ്വാഗും ഒക്കെ ആരാധകരെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. ആദ്യ ഭാഗത്തു നിന്നും തികച്ചും വ്യത്യസ്തമായാണ് നെൽസൺ 2 ഭാഗത്തിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്തിരിക്കുന്ന ജിഷാദ് ഷംസുദ്ദീൻ ജയിലർ 2-ലെ ചില ചിത്രങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതൊക്കെ വൈറലായി. മാത്യു എന്ന കഥാപാത്രത്തെ കുറിച്ച് പലരും ഫാൻ തിയറികളും ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. മോഹൻലാൽ വില്ലനായാണ് ഇത്തവണ എത്തുന്നതെന്ന് ചിലർ പറയുന്നു, മോഹൻലാൽ വില്ലനായാണ് എത്തുന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും മറ്റു ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജയിലർ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മാത്യു എന്ന കഥാപാത്രത്തിന് വമ്പൻ പ്രതികരണമാണ് തമിഴകത്തു നിന്നും മലയാളത്തിൽ നിന്നും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് മുംബൈയില് ലെതർ എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന ആളാണ് ഈ മാത്യു. ഈ കമ്പനി മറയാക്കി മാത്യു കൊള്ളക്കടത്തൊക്കെ നടത്തുന്നത്. 2 ഭാഗത്തിലും മാത്യുവിനും ടീമിനും കുറച്ച് കൂടുതൽ സ്ക്രീൻ സൈസ് ഉണ്ടെന്നാണ് നെൽസൺ തന്നെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രമായിട്ടൊക്കെ വരുന്നത് കേട്ടോ. ആദ്യ ഭാഗത്തിലെ കഥാപാത്രങ്ങളെയും പുതിയ താരങ്ങളെയും ഒരുമിപ്പിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ജയിലർ 2-നുണ്ട്. നമ്മുടെ അനിരുദ്ധ് രവിചന്ദ്രനാണ് 2 ഭാഗത്തിന് സംഗീത പശ്ചാത്തലവും സംഗീതമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ചിത്രം എന്തായാലും ഈ 15 മാസം നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാം. അപ്പൊ നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ്.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പ്രേക്ഷക ശ്രദ്ധയും നിരൂപക പ്രശംസയും ഏറെ നേടിയ കാക്കിപ്പട എന്ന പോലീസ് ചിത്രത്തിന് ശേഷം ഷെബി ചൌക്കട്ട് സംവിധാനം ചെയ്യുന്ന പുൽപ്പള്ളി എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സോണി മങ്കടി ഫിലിംസിന്റെ ബാനറിൽ സോണി മങ്കടി നിർമ്മിക്കുന്ന ചിത്രത്തിൽ നമ്മുടെ അനുശ്രീ എസ് ഐ റോളിലും ഒക്കെ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. അനുശ്രീയുടെ കരിയറിലെ രണ്ടാമത്തെ പോലീസ് കഥാപാത്രമാണ് ഇതെന്ന് പറയുന്നത്. ഒപ്പം എന്ന സിനിമയിലൊക്കെ നമ്മുടെ ലാലേട്ടന്റെ കൂടെ അവര് പോലീസ് വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള തൈക്കാട് കിച്ചിൽ വെച്ചായിരുന്നു ചിത്രത്തിലെ സ്വിച്ച് ഓൺ കർമ്മമൊക്കെ നടന്നത്. പ്രൊഡ്യൂസർ സോണി മങ്കടി സ്വിച്ച് ഓൺ ചെയ്തു, തുടർന്ന് ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചു. ഷെബി ചൌക്കട്ട് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വൻ താരനിരയാണുള്ളത്. പുതുമുഖമായിട്ടുള്ള സ്ലീവ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുപോലെ വിഷ്ണു അഗസ്ത്യ, ഇർഷാദ് ഷാജോൺ, അലൻസിയർ, ജാഫർ ഇടുക്കി, സുജിത് ശങ്കർ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ പോലീസ് ത്രില്ലർ കഥകൾ സൂപ്പർ ഹിറ്റ് അടിക്കുന്ന സമയമാണിപ്പോ. കഥയും അവതരണ ശൈലിയും കൊണ്ട് കാക്കിപ്പട എന്ന പോലീസ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് അദ്ദേഹം. അപ്പൊ തുടർന്നും പോലീസ് കഥ പറയുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. 30 ദിവസങ്ങൾ നീണ്ടു നിന്നൊരു ചിത്രീകരണമാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് രജീഷ് രാമനാണ്, എഡിറ്റർ സുബിനാണ്. നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.

ഷറഫുദ്ദീനെ നായകനാക്കി നവാഗതയായ രമ്യ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഫാമിലി ട്രിപ്പിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഇതിഹാസ ഗായകനായിട്ടുള്ള നമ്മുടെ കിഷോർ കുമാറിന്റെ സിന്ദഗി ഏക് സഫർ ഹെ സുഹാന എന്ന ക്ലാസിക് ഗാനത്തിന്റെ അകമ്പടയോടെയാണ് ഷറഫുദ്ദീന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ രചന ഷറഫു, ഷമാൽ സുലൈമാൻ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ഒരു പക്ക ഫാമിലി എന്റർടൈനർ ആയിരിക്കും സിനിമയെന്നുള്ള സൂചനയാണ് നമുക്ക് ആ പോസ്റ്ററിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഷറഫുദ്ദീൻ, കാർത്തികേയൻ, സന്താനം, ജംഷാൻ ജി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നവരസ ഫിലിംസ് ആണ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തുവിടും. ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ഫാർസ് ഫിലിംസ് അമിത് സാംസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ചിത്രത്തിൽ എഡിറ്റിംഗ് വിവേക് ഹർഷനാണ്. ക്രിസ്റ്റി ജോബിയാണ് ചിത്രത്തിന് സംവിധാനം ഒരുക്കുന്നത്. എന്തായാലും ഫാമിലി ട്രിപ്പ് ഒരു അടിപൊളി ഫീൽ ഗുഡ് പടമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സിനിമ തിയേറ്ററിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട, കാരണം സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നീണ്ട നിരയാണ് ഈ ആഴ്ച OTTയിൽ റിലീസ് ആവാൻ പോകുന്നത്. മലയാളത്തിലും തമിഴിലും അടുത്തിടെ ഇറങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് വ്യാഴാഴ്ച മുതൽ OTTയിൽ വരാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം മണ്ടാടിയാണ് ഒക്ടോബർ 8, അതായത് ഇന്ന് വരാൻ പോകുന്നു. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എപ്പിക് ഉണ്ട്, ഒക്ടോബർ 9 വരുന്നു. അതുപോലെ ഐസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് OTTയിൽ, ഒക്ടോബർ 9 അത് വരുന്നത്. അതുപോലെ ഒക്ടോബർ 9 പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 9 തന്നെ ഖലീഫ വരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും OTTയിൽ ഈ സിനിമയെല്ലാം നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണുക. അപ്പോ ഇന്നത്തെ സിനിമ ടാക്കീസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ ഫ്രം ആര്യ. സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു കഥകളുടെ സമാഹാരമാണ്. ആ കഥ ആരുടേതാണ് എന്നറിയുന്നതിന് മുമ്പേ ഒരു വാക്ക് നാം കേൾക്കുന്നു, നീലാംബരി. നീലാംബരി എന്ന് കേട്ടാൽ അതൊരു പുഷ്പമാണ്, ഒപ്പം അതൊരു രാഗവുമാണ്. കർണാടക സംഗീതത്തിലെ ഒരു രാഗമാണ്. നമ്മുടെ മലയാള സിനിമകളിൽ, ചലച്ചിത്ര ഗാനങ്ങളിൽ ഈ രാഗം കുറെയൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജയചന്ദ്രന്റെ പ്രശസ്തമായ പാട്ട് ഹർഷബാഷ്പം തൂവി എന്ന പാട്ട് ഈ ഭാസ്കരൻ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി ഈണം കൊടുത്ത ആ പാട്ടിന്റെ രാഗം ഇതാണ്. ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന പ്രശസ്തമായ താരാട്ടുപാട്ടിന്റെ രാഗം ഇതാണ്. കിലുകിൽ പമ്പരം എന്ന് തുടങ്ങുന്ന കിലുക്കത്തിലെ പാട്ടിന്റെ രാഗം ഇതാണ്. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ഇത്തരം ഒരു രാഗം, ആ രാഗത്തിന്റെ പേരിലാണ് മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കഥയുള്ളത്. നഷ്ടപ്പെട്ട നീലാംബരി എന്നാണ് ആ കഥയുടെ പേര്. നഷ്ടം എന്നാൽ എന്താണ്? നമുക്കറിയാം, ലാഭനഷ്ടങ്ങളെ കുറിച്ച് വല്ലാതെ വ്യാകുലപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ നഷ്ടം? ഏറ്റവും വലിയ നഷ്ടം നാം ജീവിതത്തിൽ എന്ത് ആഗ്രഹിച്ചുവോ, എന്ത് പ്രതീക്ഷിച്ചുവോ, അത് നമ്മിൽ നിന്നും മറഞ്ഞു പോകുന്നതാണ്, മാഞ്ഞു പോകുന്നതാണ്, മറ്റൊരു ജീവിതം നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. അത്തരം നഷ്ടങ്ങളെ നാം പ്രണയനഷ്ടമെന്നും വിരഹമെന്നും ഒക്കെ പറയാറുണ്ട്. എത്രയോ കഥകൾ, എത്രയോ സിനിമകൾ, എത്രയോ നോവലുകൾ, എത്രയോ കാവ്യങ്ങൾ അതിനെ ആധാരമാക്കി വന്നു. അതിലൊക്കെ ഏറെ തിളക്കമോടെ നിൽക്കുന്ന മാധവിക്കുട്ടിയുടെ കഥയാണ് നഷ്ടപ്പെട്ട നീലാംബരി. 33 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ സുഭദ്ര നഷ്ടപ്പെട്ട എന്തോ തേടിക്കൊണ്ട് മധുരയിൽ എത്തിച്ചേരുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് നീലാംബരി എന്ന രാഗമാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഡോക്ടർ സുഭദ്രയുടെ നഷ്ടം? അവർ ചെറുപ്പത്തിൽ സംഗീതം പഠിച്ചു. ശാസ്ത്രികൾ എന്ന ഒരു ചെറുപ്പക്കാരനായ ഗുരുവായിരുന്നു അവരുടെ സംഗീതത്തിൻ പാഠങ്ങൾ പകർന്നുകൊടുത്തത്. കാലക്രമേണ ആ ഗുരുവോട് അവർക്ക് എന്തോ പേരറിയാത്ത ഒരു വികാരം ഉണ്ടായി. അത് പ്രണയമാണോ, ഇഷ്ടമാണോ, ഒരുമിച്ച് ജീവിക്കാനുള്ള മോഹമാണോ എന്നൊന്നും കഥാകൃത്ത് വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും ആ ഇഷ്ടം അത്ര നന്നല്ല എന്ന് അവരുടെ അച്ഛൻ തീരുമാനിക്കുകയും ആ പഠനം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. വളരെ സ്വാഭാവികമായി ശാസ്ത്രികൾ അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണായ ജ്ഞാനത്തെ വിവാഹം കഴിച്ചു. ജ്ഞാനവും സുഭദ്രയും ഒരുമിച്ച് പഠിച്ച കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഈ കഥ കടന്നുപോകുന്നുണ്ട്. സുഭദ്രയ്ക്കും കിട്ടി ഒരു ഇണയെ. അതൊരു സമ്പന്നനാണ്, നല്ല ഭർത്താവാണ്, കാര്യങ്ങൾ നോക്കി നടക്കുന്നയാളാണ്, ഭാര്യയെ വല്ലാതെ പൊതിഞ്ഞുകെട്ടി സംരക്ഷിക്കുന്ന ഒരാളാണ്. സുഭദ്ര സംഗീത പഠനം നിർത്തി പിന്നീട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടറായി പുറത്തു വന്നപ്പോൾ അവരെ തേടി ധാരാളം രോഗികൾ, അക്കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഇതിലെ ഏതെങ്കിലും ഒരു പുരുഷന്റെ കരമോ നോട്ടമോ തന്റെ ഭാര്യയിൽ പതിയുമോ എന്ന് വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഭർത്താവായിരുന്നു ഈ സുഭദ്രയ്ക്ക് കിട്ടിയ ഭർത്താവ്. നമ്മുടെ നാട്ടുകളിൽ കണ്ടുവരുന്നത് പോലെ ഒരു പ്രൊട്ടക്ടറായി, ഒരു ബോഡി ഗാർഡായി അയാൾ തുടർന്നു. പക്ഷേ അയാൾക്ക് ഒരിക്കലും അവർക്കൊത്ത ഒരു ഇണയായി, ഒരു കൂട്ടുകാരനായി മാറാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങളുണ്ടാവാം. ഒരു പക്ഷേ അവളുടെ മനസ്സിൽ ശാസ്ത്രികൾ അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ടാവാം. ഏതായാലും കുറെ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് രോഗികളെ ചികിത്സിച്ച ആ ഡോക്ടർക്ക്, ഡോക്ടർ സുഭദ്രയ്ക്ക് തന്റെ ഭർത്താവിനെ രോഗിയായി കാണേണ്ടി വന്നു. രോഗ ശുശ്രൂഷകൾ നടത്തി. എത്രമാത്രം നടത്താൻ കഴിഞ്ഞു എന്ന് അവർക്ക് ഉറപ്പില്ല. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം അദ്ദേഹം സ്വാഭാവികമായി മരിച്ചു. ആ മരിച്ച ശേഷം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഒരു വിധവയ്ക്ക് എന്താണ്, വിധവയ്ക്ക് പലതും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പട്ടുവസ്ത്രങ്ങൾ അവർ ഉടുക്കാൻ പാടില്ല, അവൾ സ്വന്ത ദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല, അവൾ നന്നായി ഒരുങ്ങാൻ പാടില്ല, അണിഞ്ഞൊരുങ്ങാൻ പാടില്ല, അവൾ സന്തോഷിക്കാനേ പാടില്ല. ഒരു കാലത്ത് ഭർത്താവിന്റെ ചിതയിൽ എരിഞ്ഞുടങ്ങേണ്ടവളായിരുന്നു അവൾ. ഇന്നത് മാറിയെങ്കിലും ഏതാണ്ട് ഒരു ചിത പോലെ അവൾ ജീവിച്ചു തീർക്കണം ജീവിതം എന്നാണല്ലോ. അതുകൊണ്ട് മധുരയ്ക്ക് പോകാൻ വർഷങ്ങൾക്ക് ശേഷം അവൾ തയ്യാറെടുക്കുമ്പോഴും ഒരു വിധവയ്ക്ക് അനുയോജ്യമായ വസ്ത്രധാരണ രീതി അവൾ സ്വീകരിച്ചിരുന്നു. അതവൾ മാറ്റിയില്ല. പക്ഷേ മധുരയ്ക്ക് പോകുമ്പോൾ കടും നിറങ്ങളുള്ള പട്ടുപുടവകൾ അവൾ പെട്ടിയിൽ അടുക്കി വെച്ചു. മധുവിധുവിന് പുറപ്പെടുന്ന വധുവിന്റെ ഹൃദയമിടിപ്പോടെ അവൾ സാമാനങ്ങൾ ഒതുക്കി. സ്വന്ത ദ്രവ്യങ്ങൾ, മുത്തുമാലകൾ, ചുവന്ന കല്ലുവെച്ച ആഭരണങ്ങൾ, ഇതൊക്കെ അവളുടെ പെട്ടിയിലുണ്ടായിരുന്നു. കഥയുടെ മൂന്നാം ഭാഗത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള മധുര കണ്ടു. ആ മധുരയിൽ അവൾ എത്തിച്ചേരുമ്പോൾ അവളെ തേടി 50 വയസ്സുള്ള, എന്നാൽ 70 വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധരൂപം, അത് ജ്ഞാനം എന്ന ശാസ്ത്രികളുടെ ഭാര്യയായിരുന്നു. ജ്ഞാനത്തോട് അവൾ സംസാരിച്ചു. ജ്ഞാനത്തിന് സ്വദ്രയെ മനസ്സിലായില്ല. പക്ഷെ അവൾ അങ്ങോട്ട് പരിചയപ്പെടുത്തി, ശാസ്ത്രികളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ജ്ഞാനം പറഞ്ഞു, ശാസ്ത്രികൾ മരിച്ചുപോയി, ഒരു വർഷമായി ശാസ്ത്രികൾ മരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ ദുഃഖഭാരം അവർ ഇറക്കി വെച്ചു. ധ്യായാമി എന്ന ഒരു സംഗീത വിദ്യ സുഭദ്രയ്ക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് ശാസ്ത്രികൾ പറഞ്ഞത് ജ്ഞാനത്തെ ചൊടിപ്പിച്ചു. അന്നുവട്ട് ജ്ഞാനത്തിന്റെ ശത്രുവായി സുഭദ്ര മാറി. അവർ നേരിട്ട് കാണുന്നില്ലെങ്കിലും ആ പെണ്ണ്, ആ സ്ത്രീ അവരുടെ ഉള്ളിൽ ഒരു വലിയ ശത്രുവായി മാറി. ആ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം കാലക്രമേണ ഒരു രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നു. ശാസ്ത്രികൾ യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശാസ്ത്രികളെ ഒടുവിൽ മധുരയിൽ ആഗ്രഹിച്ചതുപോലെ 33 വർഷങ്ങൾക്ക് ശേഷം സുഭദ്ര കണ്ടെത്തുക തന്നെ ചെയ്തു. പക്ഷേ ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നിരത്തിന്റെ വക്കത്ത് പാർക്ക് ചെയ്ത കാറിൽ വെച്ച് തന്റെ അവസാനത്തെ കരനീക്കമായ കരച്ചിൽ ആരംഭിച്ചപ്പോഴും ശാസ്ത്രികൾ സൗമ്യത കൈവിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. അവ നിർവഹിക്കലാണ് ജീവിത ലക്ഷ്യം. നീ നിന്റെ ഭർത്താവിന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കരുത്. ഞാൻ ഉന്മാദിനിയായ ഭാര്യയെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ ജീവിക്കണം. മറ്റൊരു മാർഗവും ഈ ജന്മത്തിൽ നമുക്ക് വിധിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. നിരത്തിന്റെ പിന്നിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കെട്ടിടത്തിൽ നിന്നും പെട്ടെന്ന് നീലാംബരിയുടെ അരകൾ ഉയർന്നു. അതേ നിമിഷത്തിൽ ആകാശത്തിലൊരു വിളർത്ത ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടതായി സുഭദ്ര കണ്ടു. മനോഹരമായ കഥ. മാധവിക്കുട്ടിയുടെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണിത്. എന്താണ് ഈ കഥയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ചില ബിംബങ്ങൾ വെച്ചുകൊണ്ട് ചന്ദ്രക്കലയെ പോലെ, ഈ നീലാംബരി എന്ന രാഗത്തെ പോലെ ചില ബിംബങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ സന്ത്രാസങ്ങളെ ഒരു കവിത പോലെ കഥയിൽ വിരിച്ചിട്ടിരിക്കുന്നു മലയാളത്തിന്റെ അഭിമാനമായ ഈ മാധവിക്കുട്ടി എന്ന കഥകാരി. ഈ ഞാനിപ്പോൾ മാതൃഭൂമി ബുക്സിന്റെ ഒരു സമാഹാരമാണ് വായിച്ചത്. അതിൽ ചന്ദനമരങ്ങൾ, രുക്മിണിക്കൊരു പാവക്കുട്ടി, മീനാക്ഷിയിടത്തി, ചാലിയത്തി കുഞ്ഞു മകനും, കോലാട്, സോനാഗച്ചി തുടങ്ങിയ കഥകൾ കൂടിയുണ്ട്. ഈ കഥകളൊക്കെ തന്നെ മാധവിക്കുട്ടിയുടെ ഏറ്റവും മികച്ച കഥകളാണ്. അതിൽ ഒരു പണവിട മുന്നിൽ നിൽക്കുന്ന കഥയായി നഷ്ടപ്പെട്ട നീലാംബരിയെ നമുക്ക് കാണാം. അത് സ്ത്രീ ജീവിതത്തിന്റെ ഒരു നേർപ്പതിപ്പാണ്, ഒരുപാട് ജീവിതങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യമാണ്. സുന്ദരമായ വാക്കുകളുടെയും ഭാഷയുടെയും രൂപത്തിൽ കൊത്തിവച്ചിരിക്കുന്ന ഒരു കഥാശില്പമാണ് നഷ്ടപ്പെട്ട നീലാംബരി. മലയാളി എന്നും മാധവിക്കുട്ടിയെ വായിച്ചുകൊണ്ടേയിരിക്കും. ആ ഭാഷയിൽ അവർ എഴുതിവെച്ച വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ വളരെ ലളിതമായി എന്നാൽ മനസ്സിന്റെ ഉള്ളകത്തേക്ക് വല്ലാതെ തുളച്ചു കയറുന്ന കൃത്യമായ വാക്കുകളിൽ മലയാളി മാധവിക്കുട്ടിയെ വായിച്ചുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമുള്ളത് ആതിരയാണ്. മനോയാനം എന്ന പേരിൽ ലയൺസ് ക്ലബ്ബ് ചവറ BJM ഗവ കോളേജിൽ മാനസിക ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ മാത്യൂസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഗവേഷണ നേട്ടം കൈവരിച്ച യുവശാസ്ത്രജ്ഞർക്ക് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ പുരസ്കാരം നൽകുന്നു. കേരളത്തിൽ ഗവേഷണം നടത്തിയ ഇന്ത്യൻ പൗരരെയാണ് ആദരിക്കുന്നത്. ഫിസിക്സ്, മാത്തമാറ്റിക്കൽ, കെമിക്കൽ, എർത്ത് ആൻഡ് പ്ലാനറ്ററി, പ്ലാന്റ് ആനിമൽ, സെൽ ആൻഡ് ബയോ, ബയോമോളിക്കുലർ, ഹെൽത്ത് സയൻസ്, ഹെൽത്ത് സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി, അഗ്രികൾച്ചർ സയൻസ് ആൻഡ് ഫോറസ്ട്രി സയൻസ്, ടീച്ചിംഗ് ആൻഡ് സയൻസ് എഡ്യൂക്കേഷൻ, റീജിയണൽ സയൻസ് ആൻഡ് സയൻസ് പോളിസി എന്നീ 14 വിഷയങ്ങളിലൊന്നിൽ നേട്ടമുണ്ടാക്കിയവർക്കാണ് അവസരം. PhD നേടിയതിനു ശേഷം കേരളത്തിൽ 3 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം വേണം. 2026 December 31 37 വയസ്സിൽ കവിയരുത്. സർവകലാശാല വൈസ് ചാൻസലർ, ഗവേഷണ വികസന സ്ഥാപന ഡയറക്ടർ, സർവകലാശാല വകുപ്പ് മേധാവി തുടങ്ങിയവർക്ക് നാമനിർദ്ദേശം നൽകാം. ജേതാക്കൾക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും സ്വർണ പതക്കവും എന്നിവ ലഭിക്കും. കൂടാതെ 50,00,000 രൂപയുടെ പ്രോജക്ട് ചെയ്യുന്ന ഗ്രാന്റും ലഭിച്ചേക്കാം. വിദേശ കോൺഫറൻസിൽ പങ്കെടുക്കാനും സഹായം ലഭിക്കും. നാമനിർദ്ദേശങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 16 https://summit.kcst.kerala.government. എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം. സ്കൂൾ അധ്യാപിക യോഗ്യതാ പരീക്ഷ കേട്ടിട്ടിനുള്ള അപേക്ഷ സമയം നാളെ വരെ നീട്ടി. ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം BHRF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമവും ID കാർഡ് വിതരണവും 11 നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടൽ പ്രശാന്തി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ജില്ലാ ചെയർപേഴ്സൺ ബിജി ജോസഫ് അധ്യക്ഷത വഹിക്കും. മിലിറ്ററി പോലീസ് വെറ്ററൻസ് വെൽഫെയർ അസോസിയേഷൻ കേരളത്തിലെ കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും കോർപ്പസ് ഡേ ആഘോഷവും 10-11 തീയതികളിൽ അടൂർ മാർത്തോമാ കൺവെൻഷൻ സെന്ററിൽ നടക്കും. 10 PM to 5 PM അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും 11 AM to 9:30 പൊതുസമ്മേളനം എന്നിവ നടക്കുമെന്ന് പ്രസിഡന്റ് മണികണ്ഠൻ, സെക്രട്ടറി കെ രാഘു, ട്രഷറർ അനിൽകുമാർ എന്നിവർ അറിയിച്ചു. സർക്കാർ ജോലിക്കുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നിലവാരമറിയാൻ സഹായിക്കുന്ന PSC ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മനോരമ തൊഴിൽ വീതിയും മനോരമ ഹൊറസോണും ചേർന്നൊരുക്കുന്നു. ഈ മാസം 10 PM to 4:00 to 9:00 PM ഇടയിൽ അഭിരുചിക്കൊപ്പം തയ്യാറെടുപ്പിൽ ആവശ്യമായ മാറ്റം വരുത്താനും സമയം ക്രമീകരിക്കാനും സഹായിക്കുന്നതാണ് ഈ മാതൃകാ പരീക്ഷ. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിക്കുന്നവർക്ക് മനോരമ ഹൊറസോണ്ടൽ LDCP പാക്കേജിൽ 100% ഫീസും ഇളവ് ലഭിക്കും. 45 മുതൽ 49.5 വരെ മാർക്കുകാർക്ക് 80%, 40 മുതൽ 45 വരെ 60%, 30 മുതൽ 40 വരെ 50% എന്നിങ്ങനെ സ്കോളർഷിപ്പ് ലഭിക്കും. പരീക്ഷ എഴുതുന്നവരുടെ നിലവാരവും വിജയസാധ്യതയും ദുർബലമായ മേഖലകളും അടക്കമുള്ള വിശദാംശവും എഴുതുന്നയാൾക്ക് ലഭ്യമാക്കും. QR കോഡ് സ്കാൻ ചെയ്ത് പരീക്ഷയ്ക്കു രജിസ്റ്റർ ചെയ്യാം. വിവരങ്ങൾക്ക് 9048919111. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ ഇൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും 5G ശൃംഖല ഇപ്പോൾ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുവല്ല കവിയൂർ സ്വദേശി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും CWSN വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂവെന്നും നിർദ്ദേശം നൽകി. ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന ദൌത്യത്തിന്റെ പ്രത്യേക ചുമതല IG അജിത ബിഗത്തിന്. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്കപ്പിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയം മൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരാതി എങ്ങനെ നൽകണം, ലഭ്യമായ നിയമസഹായം എന്തൊക്കെയാണ്, തുടർ നടപടികൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാർക്ക് സഹായം നൽകും.
0: പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഗോവയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ നടക്കും. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹിന്ദി മറാഠി സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. മികച്ച നടൻ, സഹനടൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1999 കാർഗിൽ യുദ്ധകാലത്ത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിൽ ഓണററി ഓഫീസറായി സേവനമനുഷ്ഠിച്ച നാനാ പടേക്കർ ലഫ്റ്റനന്റ് കേണലായാണ് വിരമിച്ചത്. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ റോഡ് ഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ അനുമതി ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11 തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ നീളമുള്ള പൂനമല്ലി വടപളനി മെട്രോ പാതയുടെ ഉദ്ഘാടനവും പളനി, പരമക്കുടി, നാമക്കൽ, അമ്പാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ അമൃത് ഭാരതി പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവ്വഹിക്കും. പ്രശസ്ത സംഗീതജ്ഞനും രാജ്യസഭാ എംപിയുമായ ഇളയരാജയുടെ മ്യൂസിക് റിസർച്ച് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം വിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത

0: പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ 2 ദിവസങ്ങളിലായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കുട്ടികൾക്കായുള്ള കിഡ് ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊക്കൂണിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നടത്താനാകും. പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.
0: തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായിട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. എൽഡിഎഫ് കൌൺസിലർ എസ് പി ദീപക്കിനെതിരെ 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവരാത്രി പൂജയോടനുബന്ധിച്ച വിഗ്രഹഘോഷയാത്രകൾക്ക് തുടക്കമായി. ശുചീന്ദ്രം 300 നങ്ക ദേവി വിഗ്രഹ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതീദേവി, വേളിമല കുമാരസ്വാമി, 300 നങ്കാദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. കുഴിത്തുറ, കളിയിക്കാവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി സഞ്ചരിക്കുന്ന ഘോഷയാത്ര ഈ മാസം 11 വൈകുന്നേരത്തോടെ നവരാത്രി മണ്ഡപത്തിൽ എത്തിച്ചേരും. നവരാത്രി പൂജകൾക്കും പള്ളിവേട്ട ചടങ്ങുകൾക്കും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി എഴുന്നള്ളിക്കും. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റബ്ബർ ബോർഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപാദനത്തിൽ ലോകത്ത് 6ാം സ്ഥാനത്തും ഉപഭോഗത്തിൽ 2ാം സ്ഥാനത്തുമാണ് ഇന്ത്യയെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ നടന്ന പ്രതിമാസ IMPCC യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത.

0: बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है। और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है। आज 5.5 लाख से अधिक बेस स्टेशन भारत में हैं, जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है।
1: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. GST തർക്കപരിഹാരം, നികുതി വരുമാന വർദ്ധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ TB കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: പ്രധാനമന്ത്രി മോദിജിനെ ഇസ് ബാത് കോ ബഹുത് സ്പഷ്ട റൂപ് സേ ഇംഗിത് കിയാ ബതായാ കി TB മുക്ത ഭാരത് ബനാനാ ഹൈ और इस अभियान के लिए हमारी जन भागीदारी होनी चाहिए, पीपल्स पार्टिसिपेशन होना चाहिए. कि अभी जो वर्ल्ड हेल्थ ऑर्गेनाइजेशन की जो TB रिपोर्ट आई है उसमें भारत में TB का इंसिडेंस जो है इंडिया में उसमें जो घटाव आया है वो 21% है और ग्लोबल डिक्लाइन जो है वो 12% है.
1: 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 ഒക്ടോബർ 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ അതുല്യ പ്രകടനം കാഴ്ചവച്ച അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, അഗ്നിസാക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടി. ക്രാന്തിവീറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും 2 തവണ സ്വന്തമാക്കി. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
4: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്കുവഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3rd 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് 1 മുതൽ ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും യുഎൻ മാനുഷികകാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഹായ് ഹലോ, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ റേഡിയോ 91.2 വേൾഡ് സൈഡ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഇന്ന് നമുക്ക് കണ്ണിന് വേണ്ടിയിട്ട്, കണ്ണുള്ളപ്പോഴേ ശരിക്കും കണ്ണിൻ്റെ വിലയറിയും. അപ്പോൾ ഇന്ന് വേൾഡ് സൈഡ് ഡേ തന്നെ നമുക്കിതിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്താലോ. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഡോക്ടർ ഷൈൻ സാറാണ്, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്, ഇസാറ ഹോസ്പിറ്റലിൽ നിന്നുമാണ്. സാറ് ഈ ഒരു പേഷ്യൻസിനെ കേട്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഹൃദ്യമായി റേഡിയോ 91.2 സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം
0: സാർ. ഇന്ന് വേൾഡ് സൈഡ് ഡേ ആണ്. എല്ലാ കൊല്ലവും ഒക്ടോബർ 2-ാമത്തെ വ്യാഴാഴ്ച വേൾഡ് സൈഡ് ഡേ ആചരിക്കുന്നു. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താണ്, നമ്മൾ എന്താണ് വേൾഡ് സൈഡ് ഡേ എന്തിനാചരിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടുതന്നെ നമുക്ക് തുടങ്ങിയാലോ?
1: തീർച്ചയായും.
0: ഓക്കെ,
1: നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്ന് സ്വാതി പറഞ്ഞു. നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആളുകളെ, നമ്മുടെ അമ്മയെ എടുക്കാം. പലപ്പോഴും അവരൊക്കെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകളും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കണ്ണിനെ ഒന്ന് തിരുമ്മിക്കൊണ്ടാണ് നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത്. പിന്നെ കണ്ണു തുറക്കുന്നു, ഈ മനോഹരമായ ലോകത്തെ നമ്മൾ കാണുന്നു, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. ഇത്രത്തോളം ഈ ലോകത്തെ കാണാൻ, ഈ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സഹായിക്കുന്ന കണ്ണിനെ നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മൾ ഈ ദിവസം ചോദിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അപ്പൊ കണ്ണ് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ കരുതുന്നത് പോലെ, നമ്മളെ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഈ കണ്ണുകളെ അതിനൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ അവനെ സംരക്ഷിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ദിവസം നമുക്ക് തരുന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണ് കാണിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോവും. വേൾഡ് സൈഡ് ഡേയുടെ ഉദ്ദേശം ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പേ അതിനെ ഡിറ്റക്ട് ചെയ്യുക, അതിനെ പ്രിവെന്റ് ചെയ്യുക, അങ്ങനെ കണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ദിവസം തുടങ്ങിയതിന്റെ ഉദ്ദേശം.
0: അതാണ് ഇതിന്റെ ലക്ഷ്യം, അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. നഷ്ടപ്പെട്ടതിന് ശേഷം ഈ മനോഹരമായ ലോകത്തെ കാണാനായിട്ട് എല്ലാ മനുഷ്യനും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് കണ്ണ്. കണ്ണിനെ പരിപാലിക്കേണ്ടത് കാഴ്ച മങ്ങി തുടങ്ങുമ്പോഴല്ല, അതിന് മുൻപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്താണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ കണ്ണിന്റെ കാഴ്ച പരിശോധിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ പണ്ട് മുതലേ പറയാറുള്ളൊരു കാര്യം, പ്രായമാകുമ്പോഴേ കണ്ണിന് കാഴ്ച മങ്ങത്തുള്ളൂ, തിമിരം വന്നാൽ മാത്രമേ മങ്ങത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊന്നും അല്ലാതെ എങ്ങനെയൊക്കെ കാഴ്ചകളെ ഈ പലതരത്തിൽ പ്രശ്നങ്ങൾ ബാധിക്കാം, ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ സാർ?
1: നമ്മുടെ രണ്ട് കണ്ണുകളും പുറമേ നിന്ന് മനോഹരമാണെങ്കിലും കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ലെങ്കിലും കണ്ണിനുള്ളിലെ അപ്പാരറ്റസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ജനിക്കുന്ന കുഞ്ഞു മുതൽ കാഴ്ചക്കുറവ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണുകൾക്കുണ്ടാകാം. ജനിക്കുന്ന ഒരു കുഞ്ഞിന് തിമിരം വരാം, അതിന് നമ്മൾ കൺജനേറ്റൽ കാറ്ററാക്ട് എന്ന് പറയും. മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു കുട്ടിക്ക് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, കണ്ണിന്റെ ഞരമ്പിന്റെ മാൽ ഡെവലപ്മെന്റ്, ആ പ്രശ്നം വരാം. അതുമുതൽ മുന്നോട്ട് വന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സാധാരണ കാഴ്ചക്കുറവ്, റിഫ്രാക്റ്റീവ് എറർ, കണ്ണട കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന കാഴ്ചക്കുറവ്, ഇത് നമ്മുടെ കുട്ടികളിൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുട്ടികൾ തിരിച്ചറിയണമെന്നില്ല. ഒരു കണ്ണിന് മാത്രം കാഴ്ചക്കുറവുള്ള ഒരാളാണെന്നിരിക്കട്ടെ, രണ്ട് കണ്ണും തുറന്നു കിടക്കുമ്പോൾ യാതൊരു പ്രശ്നവും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഓരോ കണ്ണും സെപ്പറേറ്റ് ആയിട്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ കണ്ണിന്റെ കാഴ്ചക്കുറവ് അറിയാതിരിക്കുകയും പതുക്കെ അത് കോങ്കണ്ണിലേക്ക് പോവുകയോ മടിയുള്ള കണ്ണ് അഥവാ ലേസി ഐയിലേക്ക് പോവുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴായിരിക്കും അവർ ഡോക്ടറെ അടുത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ കാഴ്ച നമ്മൾ നേരത്തെ പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യം അവിടെയാണ്.
0: ഓക്കെ സാർ, ഏറ്റവും ഇതായിട്ട് നമ്മൾ ഈ ജന്മനാനുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട്, അല്ലാതെ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൊറോണ കാലത്തിന് ശേഷം കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, കുട്ടികൾ മാത്രമല്ല നമ്മളും എല്ലാവരും. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിനെ എങ്ങനെ ബാധിക്കുന്നു, സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത? രാത്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫോണിൽ നോക്കിക്കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഉറങ്ങുന്നവർ ഫോണിൽ നോക്കുക എന്നൊരു ടെൻഡൻസി ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ എന്താണ് ഇതിനോട്, ഫോണും ഈ ഒരു ലൈറ്റ് കണ്ണിൽ അടിക്കുന്നത് കാഴ്ച മങ്ങും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണോ സാർ?
1: പണ്ടുകാലത്ത് നമ്മുടെ ബാല്യം മുതൽ യൗവനകാലം വരെയുള്ളവർ നന്നായിട്ട് സൺലൈറ്റ് എക്സ്പോസ്ഡ് ആയിരുന്നു. നമ്മൾ പുറത്തിറങ്ങുന്നു, നടന്ന് സ്കൂളിൽ പോകുന്നു, കടകളിലിരുന്ന് സംസാരിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ എല്ലാവരും കൂടുതലും ഇൻഡോറാണ്, നമ്മുടെ ജോലികളും അകത്ത് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ നിയർ വർക്കും കൂടുതലാണ്, അടുത്തുള്ള ജോലി കൂടുതലാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഈ ലൈറ്റഡ് സ്ക്രീൻസിന് മുന്നിലാണ്. അപ്പോൾ ഈ സ്ക്രീനുകളുടെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മളറിയാതെ വളരെ ശ്രദ്ധയോടെ കണ്ണ് തുറന്ന് കുറേ നേരം നമ്മളിരിക്കും. ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഫുള്ളി കണ്ണുനീരങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോവും. മാത്രമല്ല, ഒരു മിനിറ്റിൽ 10 മുതൽ 12 തവണ കണ്ണ് അടച്ചു തുറക്കണമെങ്കിൽ അത് 6 മുതൽ 7 തവണയായിട്ട് അങ്ങ് കുറയും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിലുള്ള, കൃഷ്ണമണിക്ക് മുന്നിലുള്ള കണ്ണുനീരിന്റെ ലെയറ് ക്രമാതീതമായി കുറയുകയും അതിന്റെ ഹെൽത്ത് അങ്ങ് കുറയും. അതിനെയാണ് നമ്മൾ പൊതുവേ ഡ്രൈനസ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രൈനസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് ഈ വരൾച്ച കാരണം പതുക്കെ അത് കാഴ്ചക്കുറവിലേക്ക് നയിക്കും. അങ്ങനെയാണ് ഇത് വിഷൻ ലോസ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടിന്യൂസ് നോക്കിയിരുന്നത് കൊണ്ട് കണ്ണിന് എന്തെങ്കിലും ഒരു ചൂട് വരുമെന്നോ അല്ലെങ്കിൽ കാഴ്ച അങ്ങ് അപ്പാടെ കുറഞ്ഞു പോകുമോ എന്ന് പറയുന്നതിനേക്കാൾ ഇൻഡയറക്ട്ലി ഈ ബുദ്ധിമുട്ടിലൂടെയാണ് ആക്ച്വലി കാഴ്ചക്കുറവ് വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അടുത്ത കാഴ്ചക്കുറവ് അഥവാ മയോപ്പിയ, അതിന് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ഈ സ്ക്രീൻ വർക്ക്, നിയർ വർക്ക് കൂടുതൽ ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യത കൂടുന്നു. ഇതൊക്കെയാണ് സ്ക്രീൻ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ.
0: ഓക്കെ സാർ, ഇനി അടുത്ത രസകരമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കണ്ണ് കഴുകി വൃത്തിയാക്കുക അല്ലെങ്കിൽ കണ്ണിന് വേണ്ടിയിട്ട് ഈ ചിലപ്പോൾ ഓരോ ആയുർവേദത്തിലോ അങ്ങനെ എങ്ങും ഒന്നിനെയും പറയല്ല, ചില മരുന്നുകളൊക്കെ ഒഴിച്ച് കണ്ണ് കഴുകുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതൊക്കെ നമ്മുടെ കണ്ണിനെ ബാധിക്കുമോ? തീവ്രമായിട്ടുള്ളൊരു ഒരു മരുന്ന് കണ്ണിലോട്ട് ഒഴിച്ച് നമ്മൾ തന്നെ സ്വയം വൃത്തിയാക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്?
1: നാച്ചുറലി നമ്മുടെ കണ്ണിനെ വൃത്തിയാക്കാനും അതിനെ സൂതന ചെയ്യാനും ദൈവം തന്നെ തന്നിരിക്കുന്ന ഒരു ഒരു എന്തോ അമൂല്യമായ ഫ്ലൂയിഡാണ് കണ്ണുനീരെന്ന് ഞാൻ പറയും. ഈ ടിയർ ഫിലിം തന്നെ അത് വെറും വെള്ളമല്ല. ഈ കണ്ണുനീരിന് തന്നെ 3 ലെയറുണ്ട്. വാട്ടർ ലെയർ, മ്യൂക്കസ് ലെയർ, ലിപ്പിഡ് ലെയർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിനെ വെല്ലുന്ന, അതിനെ ഇക്വേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫ്ലൂയിഡ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ട് കഴിയുമ്പോഴും കണ്ണുനീരിന്റെ ഗുണം കണ്ണിന് ലഭിക്കുന്നില്ല. അപ്പൊ യാതൊരു മരുന്നുകൾക്കും കണ്ണുനീരിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കണ്ണുനീരിന്റെ സെയിം കണ്ടൻസും അതിന്റെ ഓസ്മോളാരിറ്റിയും സയന്റിഫിക്കലി പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന തുള്ളി മരുന്നുകൾ നമുക്ക് കണ്ണിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിനെ നമുക്ക് സേഫായിട്ടൊരു ഡോക്ടറുടെ ഉപദേശത്തിനനുസരിച്ച് ഇത്ര നേരം കണ്ണിൽ കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ സ്വാതി പറഞ്ഞ പോലെ തുള്ളിമരുന്ന് ഒഴിക്കുമ്പോൾ കണ്ണിന് കണ്ണല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? പല തുള്ളിമരുന്നുകളിലും പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ആ പ്രിസർവേറ്റീവ്സ് ഹാംഫുൾ ആകുന്ന രീതിയിൽ കണ്ണിന് ആ കോൺസെൻട്രേഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഡോക്ടറുടെ ഉപദേശത്തോടു കൂടെ മാത്രമേ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്.
0: അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം നമ്മള് പരിപാലിക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതൊന്നും എടുത്ത് കണ്ണിൽ പരീക്ഷിക്കുക.
1: ആ പോയിന്റ് ഞാനിപ്പോ ഓർത്തു. അതായത് പലപ്പോഴും സ്വന്തമായി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി തുള്ളിമരുന്ന് ഒഴിച്ചു വരുന്ന പേഷ്യൻസ് ഒത്തിരി വരാറുണ്ട്. അപ്പോ വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും അവരവിടെ ചെല്ലുന്നത്. എന്നാൽ ഈ ഓവർ ദ കൗണ്ടർ അവർ വാങ്ങിക്കുന്ന പല മരുന്നുകളും സ്റ്റിറോയിഡ് അടങ്ങിയതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ആന്റിബയോട്ടിക്സും ഒക്കെയാണ്. അപ്പൊ അവരറിയാതെ ആ ബുദ്ധിമുട്ടിന് വാങ്ങുന്ന മരുന്ന് പിന്നെ എന്ത് ചോപ്പ് വന്നാലും അവർ ഒഴിക്കും. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അവരെ. അപ്പൊ കാണുമ്പോൾ ഈ മരുന്നുകൾ കാരണമുള്ള ഒരുപാട് ഇൽ ഇഫക്ട്സ് അവരുടെ കണ്ണിന് വന്നിട്ടുണ്ടാവും. തിമിരം വരിക, കണ്ണിന് പ്രഷർ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ അറിയാതെ ഈ മരുന്നുകളിലൂടെ നമ്മൾ കണ്ണിലേക്ക് ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് കാഷ്വൽ ആയിട്ട് കണ്ണിനെ ചികിത്സിക്കാൻ നിങ്ങൾ പോരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഒഫ്താൽമോളജിസ്റ്റിന് പറയാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇന്ന് വേൾഡ് സൈഡ് ഡേ ആണ്. അപ്പോൾ നമുക്ക് കണ്ണിനെ നമുക്ക് പരിപാലിക്കാം. കണ്ണേ കരളേ കൺമണിയേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കണ്ണ് നിസാരക്കാരനല്ല, സൂക്ഷിക്കുക. ഇപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഭയങ്കരമായിട്ട് ചൂടുണ്ടാകുന്ന സമയത്ത്, ഈ ചൂട് കാലാവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ണിന് ഇറിറ്റേഷൻ വരും, വല്ലാതെ ചൊറിച്ചിൽ വരും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്. ഈ കാലയളവിൽ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സാറിന് എന്തൊക്കെ സെൽഫ് കെയറുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ?
1: പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഒരു വലിയ പോപ്പുലേഷൻ നമുക്കുണ്ട്, നമ്മളെയൊക്കെ നിലനിർത്തുന്നവരാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ UV ഗ്ലാസസും പോളറൈസ്ഡ് ഗ്ലാസസും ഒക്കെ അവരുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഉപയോഗിക്കാറുണ്ട്. ഒരു ട്രോപ്പിക്കൽ കൺട്രി ആയിട്ടും ഇത്രയും ഹ്യൂമിഡിറ്റി ഉള്ള ഒരു ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും അതിൻ്റെ പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ നമ്മൾ എടുക്കാറില്ല. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അതൊരു ഒരു ഒരു സ്റ്റൈലിന് വെക്കുന്നതാണ് എന്നൊക്കെ ഒരു ചിന്തയാണ് പലർക്കും. അപ്പോൾ എന്നാൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള UV സ്പെക്ട്രം, UVA പോലുള്ളതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഗ്ലാസസ് അതിനെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ പാടത്ത് വർക്ക് ചെയ്യുന്നവർക്കും അവർക്കൊന്നും അത് എപ്പോഴും പറ്റണമെന്നില്ല. എന്നാൽ തിരിച്ചു വന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരാതിരിക്കുക, ഉറക്കം ഒരു 7 മുതൽ 8 മണിക്കൂർ ഉണ്ടാകുക, ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിയർ ഫിലിം അവർക്ക് കൊടുക്കും.
0: തീർച്ചയായും
1: ഉറങ്ങാതിരിക്കുന്ന കണ്ണുകളെ നമുക്ക് മെഷീനിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാ, ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കും.
0: അറിയാൻ കഴിയും. ഈ സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓവർ തിങ്കിങ്, കരച്ചില്, അതും ഇതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ കണ്ണിന്റെ ആരോഗ്യത്തെ?
1: അതെ അതെ, ഡീഹൈഡ്രേഷൻ, നമ്മൾ കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് വരുന്നു, എപ്പോഴും ഉറങ്ങി ഉറങ്ങിയതുപോലെ ഇരിക്കുന്നു കണ്ണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ഡാർക്ക് സർക്കിൾസും ഐ സാഗിങ്ങും ഐ ബാഗ്സും ഒക്കെ വരുന്നതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട റീസൺ ഡീഹൈഡ്രേഷനാണ്. നമ്മൾ വേണ്ടതുപോലെ ഉള്ള 2 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പൊ എത്ര കരുതലോടെ നമ്മളത് ചെയ്യുന്നു എന്നുള്ളതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കും. പിന്നെ മെഷീനിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്ലിറ്റ് ലാമ്പിൽ എക്സാമിൻ ചെയ്യുമ്പോൾ കണ്ണുനീര് ബ്രേക്ക് ചെയ്ത് കാണുക, അടച്ചു തുറക്കുമ്പോൾ തന്നെ കണ്ണുനീര് ഡിസപ്പിയർ ചെയ്യുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവരുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഡയബറ്റീസ് കാരണം, തൈറോയിഡ് പ്രശ്നം കാരണം കണ്ണുനീരിന്റെ ഹെൽത്തി ഒരു സ്റ്റാറ്റസ് കുറയും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതിന്റെ ഒരു റിഫ്ലക്ട് ഒരു വിൻഡോയാ കണ്ണാടി കണ്ണ്.
0: തീർച്ചയായിട്ടും സാർ. അപ്പോ നമ്മുടെ കൂടെയുള്ളത് ഇസാറ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഷൈൻ സാറാണ്. അപ്പൊ കണ്ണുകളുടെ ആരോഗ്യം എന്നാ നമ്മൾ ഇന്ന് ടൈറ്റിൽ തന്നെ കൊടുത്തേക്കുന്നത്, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ അല്ലേ. അങ്ങനെ തന്നെയാണ് നമ്മൾ ചില ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളപ്പോൾ അതിന്റെ വില അറിയില്ല. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൂടുതൽ ചർച്ച തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ
2: ആകാശവാണി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: സുവിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2-ൽ ഇത് വേൾഡ് സൈഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഡോക്ടർ ഡോക്ടർ ഷൈൻ സാറാണ്, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്, ഇസാറ ഹോസ്പിറ്റലിൽ നിന്നുമാണ് സാർ വന്നിട്ടുള്ളത്. കായംകുളം ബ്രാഞ്ചിൽ, കോട്ടയം ബ്രാഞ്ചിലും ഒക്കെ സാറുണ്ട്. അപ്പോൾ കണ്ണിനെ പറ്റി പറയാനായിട്ട്, അപ്പോൾ ഞാൻ ഈ ബ്രേക്കിന്റെ സമയത്തുണ്ടല്ലോ, ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് സാർ ഇവിടുന്ന് പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മുടെ റേഡിയോയിലെ കലകളുടെ ഒരു കേന്ദ്രമാണല്ലോ നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് ഒരു ഡോക്ടറും ഒരു കലാകാരനും ഒരേ സമയത്ത് വരുമ്പോൾ പാട്ട് പാടിപ്പിക്കാൻ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് സാർ പാട്ടുകൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൂടിയാണ് അല്ലേ?
2: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഞാൻ പാട്ട് കുറച്ച് കേട്ടു. ഓക്കെ സാർ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യത്തോടൊപ്പം തന്നെ, ആരോഗ്യമുള്ള കണ്ണുകളോടൊപ്പം തന്നെ നല്ലൊരു പാട്ട് കൂടി പാടാമോ?

0: സർ, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് പറയുന്ന ഒരു മൂവിയിലെ ഇത്രയും ദാസേട്ടൻ പാടിയ കാലത്തെയും മനോഹരമായിട്ടുള്ളൊരു പാട്ട്, എപ്പോഴും നമ്മള് ബാല്യത്തിലോട്ടൊക്കെ ഒന്ന് ഓടിപ്പോകുന്ന കുട്ടിത്തം എപ്പോഴും തോന്നിക്കുന്ന ഒരു പാട്ടാണ്. അയ്യോ, ഞാൻ ആരോഗ്യ പരിപാടിയാണ് എടുക്കുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒരു നിമിഷം മറന്നുപോയി. താങ്ക് യു സർ, നന്നായിട്ട് പാടി. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലെ കണ്ണുമായി ബന്ധപ്പെട്ട പാട്ട് തന്നെ സാർ പാടി. അപ്പോ ഈ പാട്ട് മനസ്സിൽ നിന്ന് മാറുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മള് കണ്ണിന്റെ കാഴ്ചയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ തൈറോയ്ഡ് രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ കണ്ണിനെ ബാധിക്കും, കണ്ണ് പുറത്തേക്ക് തള്ളി വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ സാർ? ഇതിനെ പറ്റിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: തൈറോയിഡ് ഡിസീസ് രണ്ട് രീതിയിലാണ്. നമുക്ക് തൈറോയിഡ് ഹോർമോൺ കുറവുള്ളവരും തൈറോയിഡ് ഹോർമോൺ കൂടുതൽ പ്രശ്നമുള്ളവരും. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗം പൊതുവെ കണ്ണിന്റെ സർഫസിനെയാണ് ബാധിക്കുന്നത്. കണ്ണിന്റെ കണ്ണുനീരിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും കണ്ണിലെ ഡ്രൈ ഐ ഉണ്ടാക്കുകയും ചെയ്യും. ഹൈപ്പർ തൈറോയിഡിസമാണ് സ്വാതി ഇപ്പൊ പറഞ്ഞ പോലെ കണ്ണ് പുറത്തേക്ക് വരുന്ന എക്സോഫ്താൽമോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് പല ഗ്രേഡിൽ വരാം. ചെറിയ രീതിയിലുള്ള കണ്ണ് പുറത്തേക്ക് വരുന്നതിനെയൊക്കെ നമുക്ക് മരുന്നുകൾ ഒഴിച്ചും കണ്ണ് ഡ്രൈ ആകാതെയും ഒക്കെ സൂക്ഷിക്കാം. എന്നാലൊരു പരിധിയിൽ കൂടുതൽ കണ്ണ് പുറത്തോട്ട് പ്രോപ്റ്റോസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് ഓയിൻമെന്റ്സ് ഒക്കെ കൊടുത്ത് കണ്ണിനെ പാച്ച് ചെയ്ത് വെക്കേണ്ടി വരികയും ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ കൃഷ്ണമണി എക്സ്പോസ്ഡ് ആയിരിക്കും. അങ്ങനെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ അതനുസരിച്ചുള്ള ഷീൽഡുകൾ കൊടുക്കുകയും കണ്ണിനെ പാച്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്താണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
0: തീർച്ചയായിട്ടും സാർ, ഞാൻ ഒരു ബി സ്കാനിനെ പറ്റി കേട്ടിട്ടുണ്ട്, അൾട്രാസൗണ്ട് ബി സ്കാൻ. ഇത് ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കാനിങ് ആണെന്ന് പലപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. കാഴ്ച പരിശോധിക്കുന്ന സ്കാൻ ആണോ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ സാർ?
1: കണ്ണിനുള്ളിലേക്ക് കണ്ണ് ഡോക്ടർക്ക് പോലും കാണാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരാം. ഏറ്റവും കട്ടിയുള്ള തിമിരം, മെച്യൂർ കാറ്ററാക്ട് പോലെ ഉള്ള സന്ദർഭങ്ങളിൽ കണ്ണിന്റെ ഞരമ്പ് നമുക്ക് കൃത്യമായിട്ട് നോക്കി വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ആ ഞരമ്പ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ. നമ്മൾ സാധാരണ ശരീരത്തിന്റെ ഏത് ഭാഗത്തിന് ചെയ്യുന്നത് പോലെയും ഒരു അൾട്രാസൗണ്ട് പ്രോബ് ഉപയോഗിച്ച് കണ്ണിന്റെ ഞരമ്പിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സ്കാനാണ് ബി സ്കാൻ. അപ്പം ഞരമ്പ് കാണാൻ, ഞരമ്പ് വിട്ടിട്ടുണ്ടോ, ഞരമ്പിൽ വേറെ എന്തെങ്കിലും ഡീഫോമിറ്റീസ് ഉണ്ടോ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഒരു തിമിരം സർജറിക്ക് മുന്നേ ഒക്കെ യൂഷ്വലി നമ്മളത്
0: ചെയ്യാറുണ്ട്. കണ്ണിൽ എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്നത് പോലെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ജീവികൾ ഒന്ന് അടിക്കുന്ന സമയത്തൊക്കെ ഈ ബി സ്കാൻ ആണോ നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത്?
1: അല്ല, ആ സമയത്തൊക്കെ യൂഷ്വലി നമുക്കൊരു ഒരു സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷനാണ് വേണ്ടത്. ഒരു മൈക്രോസ്കോപ്പിലൂടെ ഞങ്ങൾ നോക്കുകയും പൊടിയുണ്ടെങ്കിൽ പൊടി റിമൂവ് ചെയ്യും, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുക്കും. എന്നാലൊരു മെറ്റാലിക് ഫോറിൻ ബോഡി വളരെ ഫോഴ്സ്ഫുള്ളി കണ്ണിനകത്ത് പോയി, അപ്പൊ ഇതിന്റെ എന്തെങ്കിലും തുരുമ്പ് കണ്ണിലുണ്ടോ എന്നൊരു സംശയം, അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബി സ്കാൻ ഇൻഡിക്കേറ്റഡ് ആണ്.
0: ഓക്കെ, അപ്പോ കണ്ണിനെ പറ്റിയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് സൈഡ് ഡേ ആണ്. ഇസാറ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ഷൈൻ സാർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്. അപ്പൊ സാർ, ബി പി കൂടിയാൽ കണ്ണിന്റെ പ്രശ്നം വരും എന്നും കേട്ടിട്ടുണ്ട്. ബി പിയും ഈ പ്രമേഹവും ഒക്കെ എന്തുകൊണ്ടാണ് ഈ കണ്ണിലോട്ട് തന്നെ പോകുന്നത്? അപ്പോൾ അത് നമുക്ക് ബി പിയിൽ നിന്ന് തന്നെ തുടങ്ങാം സാർ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ?
1: ശരിക്കും ശരീരത്തിന്റെ ബി പി, നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ്. ആ ബി പിയും കണ്ണിന്റെ ഒരു പ്രഷറുണ്ട്, അതും തമ്മിൽ ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. എന്നാലും ബി പിക്ക് മരുന്ന് കഴിക്കുന്നവർക്ക്, അവര് ഇപ്പൊ നൈറ്റിൽ കഴിക്കുന്നവർക്ക് ചിലപ്പം കണ്ണിന്റെ ബ്ലഡ് ഫ്ലോയ്ക്ക് കുറച്ച് പ്രശ്നം വന്നിട്ട് കണ്ണിന്റെ പ്രഷറിന് ചേഞ്ചസ് വരാം എന്നുള്ളതല്ലാതെ കണ്ണിന് പ്രഷർ എന്നൊരു അസുഖമുണ്ട്. അപ്പൊ കണ്ണിന് പൊതുവെ ഒരു മർദ്ദമുണ്ട്, അത് ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും. അത് കൂടുതലാണെങ്കിൽ കണ്ണിന്റെ ഞരമ്പിന് പതുക്കെ നാശം സംഭവിക്കുകയും അങ്ങനെ വരാവുന്ന ഒരു പ്രശ്നമാണ് ഗ്ലോക്കോമ. നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചയെ കൊല്ലുന്ന ഒരസുഖം. അപ്പൊ ഈ നമ്മൾ നേരെ ഇരിക്കുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ച പതുക്കെ വർഷങ്ങളെടുത്ത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയും, എന്നാൽ വളരെ അടുത്ത് മങ്ങുമ്പോൾ മാത്രമേ രോഗിക്ക് അത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അസുഖം തുടങ്ങിയിട്ട് 15-20 വർഷമായിട്ടുണ്ടാവും. പിന്നെ അവർ ഡോക്ടറെ അടുത്ത് വരുമ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കാഴ്ച മാത്രമേ ഡോക്ടർക്കും പ്രിസർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഐഡന്റിഫൈ, ഏത് പ്രായത്തിലുള്ള ആർക്കും ഇത് വരാം. അതുകൊണ്ട് എസ്പെഷ്യലി 40 ഇയേഴ്സ് കഴിയുന്നവരോട് വർഷത്തിൽ ഒരു പ്രാവശ്യം കണ്ണിന്റെ പ്രഷർ ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പറയും. ആ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ ഈ ഒരു വലിയ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതെ അതെ, ഒരു വളരെ ഭീകരമായ പ്രശ്നമായി ഗ്ലോക്കോമ. വന്നിട്ടുള്ളവര് കാഴ്ചയുടെ ഒരു ഐലൻഡിൽ അവർ കുടുങ്ങിപ്പോകും, ചുറ്റും ഇരുട്ടായിരിക്കും, അത് ഭയങ്കര പ്രോബ്ലം.
0: വരുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് മുൻപേ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ടെക്നോളജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
1: തീർച്ചയായും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരെ നമ്മൾ നേരത്തെ സ്ക്രീൻ ചെയ്യും. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ OCT പോലുള്ള ഒരുപാട് സ്കാൻസ് അവൈലബിൾ ആണ്, സ്വെപ്സ് ഓഫ് സോസ് OCT എന്നൊക്കെ പറയും. അപ്പൊ ഇനീഷ്യൽ ചേഞ്ചസ് തന്നെ നമുക്ക് കിട്ടും, പക്ഷെ ആളെ നമുക്ക് അടുത്ത് കിട്ടണം. അപ്പൊ ഇത് ബോധവാന്മാരായിട്ട് ആളുകൾ വരികയും ഒരു സിമ്പിൾ പ്രഷർ, നോർമൽ കൺസൾട്ടേഷൻ എടുത്ത് ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾക്ക് നമ്മൾ പ്രഷർ നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു ഒരു ഒരു ലാഞ്ചനയുണ്ടോ എന്ന് നമുക്ക്. മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയ വിപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും നമുക്ക് സാധിക്കും. അപ്പൊ അത് എല്ലാവരും ഈ വിഷൻ ഡേയിൽ അതിനെപ്പറ്റി ഒന്ന് ബോധവാന്മാരായിരിക്കണം.
0: തീർച്ചയായിട്ടും സർ, ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് മരിക്കുന്ന സമയം വരെ വളർച്ചയിൽ മാറ്റം വരാത്ത ഒരു സംഭവമാണ് കൺമണി കൃഷ്ണമണി എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയല്ലേ?
1: നമ്മുടെ നോർമൽ നോർമൽ നമ്മുടെ കണ്ണിന്റെ നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് കണ്ണിനൊരു ഗ്രോത്ത് ഉണ്ട്, ഒരു 20 ഇയേഴ്സ് വരെയൊക്കെ. അത് ആ സമയത്തൊക്കെ നമ്മുടെ കണ്ണിന്റെ പവറിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ കണ്ണട പവറിനൊക്കെ ആ സമയം വരെ ചേഞ്ചസ് വരുന്നത്. പിന്നെ അങ്ങോട്ട് ഗ്രോത്ത് അങ്ങ് സ്റ്റേബിൾ ആവും. അത് കഴിഞ്ഞാൽ പവറിന് യൂഷ്വലി വലിയ ചേഞ്ചസ് വരത്തില്ല. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ചസും സ്ക്രീൻ യൂസും ഒക്കെ കാരണം പിന്നെയും പവർ ചേഞ്ചസ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
0: ഓക്കെ സർ, ഓക്കെ ഓക്കെ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സർ, മുരിങ്ങയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര പഠിക്കുന്ന സമയത്ത് ഭയങ്കര തലവേദന, പഠിക്കാൻ മാത്രം ഒരു തലവേദന. ആ സമയത്ത് ബുക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മടിയാണോ എന്നല്ല. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പം തലവേദനയ്ക്ക് കണ്ണാടി വെക്കാൻ പറഞ്ഞു. എന്താണ് തലവേദനയും ഈ കണ്ണാടിയും തമ്മിൽ കണക്ക്? ഞാൻ എത്ര ആലോചിച്ചൊരു ഉത്തരം കിട്ടാത്തൊരു സാധനമാണ്. എന്തായിരിക്കും അങ്ങനെ ഡോക്ടേഴ്സ് അങ്ങനെ പറയാൻ കാരണം?
1: നമ്മള് നമ്മുടെ ഈ ഹെഡ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോർഹെഡിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് കണ്ണ്. അപ്പം നമ്മുടെ ചെവിക്കോ പല്ലിനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം തലവേദന വരുന്ന പോലെ തന്നെ ഇത്രയും ക്ലോസ് നൈബർ ആയിട്ടുള്ള കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി തലവേദന ഉണ്ടാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആണ് കാഴ്ചക്കുറവ്. അപ്പൊ ശരിക്കും സന്തോഷമായിട്ട് കണ്ണ് കാണുന്നില്ലെങ്കിൽ ആ സ്ട്രെയിൻ ഡെഫിനറ്റ്ലി തലവേദനയായിട്ട് പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹെഡേക്കുള്ള ആൾക്കാർക്ക് നമ്മൾ കാഴ്ച ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ ആ കാഴ്ചക്കുറവ് കണ്ണട കൊണ്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പല ഹെഡേക്കുകൾക്കും നമുക്കൊരു പരിഹാരമുണ്ട്. പ്രത്യേകിച്ച് 40 കഴിയുന്നവർക്ക് നിയർ വിഷൻ ഒരു ബുദ്ധിമുട്ട് വരും, വെള്ളെഴുത്ത്, അതൊരു അസുഖമല്ല. അപ്പൊ അടുത്ത സാധനങ്ങൾ ഇച്ചിരി ഇറക്കി പിടിക്കണം, എന്നാലേ അവർക്ക് കാണത്തുള്ളൂ. അത് നോർമലി കാണണമെങ്കിൽ നമ്മുടെ ഏജിന്റെ പവറിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് കറക്റ്റ് ചെയ്യാം. അവർക്ക് വരുന്ന ഏറ്റവും വലിയ സിംറ്റം തലവേദനയാണ്. എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടിട്ടായിരിക്കും കണ്ണ് ഡോക്ടറെ അടുത്ത് വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി തലവേദന കാഴ്ചക്കുറവായിട്ട്
0: തീർച്ചയായിട്ടും. വൈറ്റമിൻ എയുടെ കുറവ് നമ്മുടെ കണ്ണിനെ ബാധിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് അതെങ്ങനെ ശ്രദ്ധിക്കാം? ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, മുരിങ്ങയില നന്നായിട്ട് കഴിക്കൂ, കണ്ണിന് കാഴ്ച കിട്ടും. കിണറ്റിന് ചുറ്റും മുരിങ്ങ മരം നടൂ, ആ ഇല വന്ന് വെള്ളത്തിൽ വീഴുമ്പോ ആ വെള്ളം കുടിക്കുമ്പോ കണ്ണിന് ഭയങ്കര കാഴ്ച കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള, ഇതിനോടൊക്കെ സാറിന് എന്താണ്, വൈറ്റമിൻ എ ഉള്ള ഭക്ഷണം കഴിക്കണോ, എന്തൊക്കെയാണെന്ന് പറയാമോ സാർ?
1: അല്ല, നമ്മുടെ ഈ പഴയ കഥകളിലൊന്നും സത്യമില്ലാതില്ല. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് ഒരു വലിയ ഹീറോയാണ് പണ്ട് മുതലേ. ക്യാരറ്റ്, മുരിങ്ങയില, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഡെഫിനറ്റ്ലി വൈറ്റമിൻ എയുടെ ഒരു റിച്ച് സോഴ്സ് ആണ്. ഈ വൈറ്റമിൻ എ നമ്മുടെ കണ്ണിനുള്ളിലെ റോഡ്സ്, കോൺസ്, കോശങ്ങൾ പ്രവർത്തിക്കുന്നതിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അത് മാത്രം വരുന്നത് കൊണ്ട് കാഴ്ച ഇമ്പ്രൂവ് ചെയ്യും എന്നൊരു ധാരണ നമുക്ക് പാടില്ല. ഇതെല്ലാം സപ്പോർട്ടീവ് കാര്യങ്ങളാണ്. അപ്പൊ കാഴ്ചക്കുറവുണ്ട്, കണ്ണിന് ഉള്ളിലെ പവറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണട കൊടുത്ത് കറക്റ്റ് ചെയ്യുക, തിമിരം ഉണ്ടെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ ഞരമ്പിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതിന്റെ കൂടെ ഞരമ്പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വൈറ്റമിൻ എയും ഈ പറഞ്ഞ നമ്മുടെ എല്ലാ നാടൻ ഭക്ഷണ സാധനങ്ങളും അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിൽ തർക്കമില്ല.
0: തീർച്ചയായിട്ടും സർ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 വേൾഡ് സൈഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. ഇതുമായി നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഷൈൻ സാറാണ്. ഇസാറ ഹോസ്പിറ്റലിൽ നിന്നുമാണ് സാർ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കുഞ്ഞ് നല്ലൊരു പാട്ട് കേട്ടാലോ? പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ താമസിച്ചിട്ടുണ്ട് 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് വേൾഡ് സൈറ്റ് ഡേ സ്പെഷ്യൽ. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയും. നമ്മളുടെ കൂടെ സംസാരിക്കാനായിട്ട് പ്രശസ്ത ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഷൈൻ സാറാണ് കൂടെ ഉള്ളത് കേട്ടോ. ഇസാറ ഹോസ്പിറ്റൽ കായംകുളത്ത് നിന്നുമാണ് സാറ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേയിലെ റേഡിയോ 91.2 ശ്രോതാക്കളോട് നമ്മൾ നമ്മുടെ കണ്ണിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ദിവസം സാർ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സമയം എങ്ങനെയാണ് നമ്മളൊരു ഗസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചോദിക്കാവോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ സാർ, കുറച്ച് മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. സാറിന്റെ പാട്ട് കേട്ടിട്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് നന്നായിട്ട് പാടി സാർന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ശ്രോതാക്കൾ. ഇങ്ങനെയാണ് സാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ പറ്റിയിട്ട് വൈറ്റമിൻ എന്തൊക്കെ ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തണം അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ?
3: ഓക്കെ, ജനറലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ എ റിച്ച് ഫുഡ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം വൈറ്റമിൻ എ പിന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ വൈറ്റമിൻ സി നമുക്ക് ഹീലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കണ്ണിലെ പല പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡൊക്കെ വരുമ്പം, വിട്രീസ് ഹെമറേജ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ കണ്ണിനുള്ളിലെ ചെറിയ മുറിവുകൾ ഹീൽ ചെയ്യാനൊക്കെ വൈറ്റമിൻ സി നല്ലതാണ്. പിന്നെ അയൺ നമുക്കിതുപോലെ കണ്ണിൻ്റെ പിന്നെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ യൂഷ്വൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ മുട്ട പിന്നെ ചിക്കൻ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻസ് ഇതൊക്കെയും ജനറൽ ഐ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
2: ഈ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി വല്ല സപ്ലിമെന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മുടെ കണ്ണിന് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നത് ല്യൂട്ടിൻ, സിയാസാന്തിൻ എന്നൊക്കെ പറയുന്ന കണ്ണിന്റെ ഞരമ്പിൽ ഉള്ള കണ്ണിന് വേണ്ട റെറ്റിനൽ പിഗ്മെന്റ്സ് എന്ന് പറയും. അത് അവൈലബിൾ ആയിട്ടുള്ള ജെല്ലീസ്, ടാബ്ലറ്റ്സ് പോലെ ജെല്ലി കോട്ടിംഗ് ഉള്ള

0: ടാബ്ലറ്റ്സ് അവൈലബിൾ. അപ്പൊ ഇതിന്റെ സ്പെസിഫിക് കോൺസെൻട്രേഷൻ ജനറൽ ഹെൽത്തിനും ഇമ്പോർട്ടന്റ് ആണ്. കണ്ണിന്റെ ഞരമ്പിന് വരുന്ന ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അതിന് ഇത് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇത്രയും മില്ലിഗ്രാം ഉള്ള ടാബ്ലറ്റ്സ് കൊടുക്കുക. അപ്പൊ വെറുതെ സപ്ലിമെന്റ്സ് കൊടുക്കുക എന്നുള്ളതിനുപരി കണ്ണിന് വേണ്ട ഈ കണ്ടൻസ് ഉള്ള സാധനങ്ങൾ കൊടുക്കുക. അത് ഒരാളുടെ പ്രിസ്ക്രിപ്ഷനോടെ, ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടെ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്.
1: ഓക്കെ സാർ, ചില ആളുകൾക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് കൺകുരു ഉണ്ടാകുക, കൺകുരു ഉണ്ടാകുക. അത് ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാകും, അത് ഒരു പക്ഷെ ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ചൊറിഞ്ഞ് കണ്ണിനെ ചുറ്റും ബാധിക്കുന്ന രീതിയിൽ. പലപ്പോഴും നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താരനിറങ്ങുന്നത് കൊണ്ടാണ്, തലേന്ന് താരനിറങ്ങുന്ന എണ്ണ ഇറങ്ങുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഇതിൽ എത്രത്തോളം വസ്തുത ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല, നമ്മളങ്ങ് പറഞ്ഞു പറഞ്ഞു പോവാണ്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സാറിന് എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്?
0: കൺകുരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്, എന്നാൽ വളരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നവുമാണ്. അപ്പൊ കൺപീലിയുടെ അവിടെയുള്ള ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ സൈസ് ഗ്ലാൻസിന് ഇൻഫ്ലമേഷൻ, തടിപ്പ് വരുമ്പോഴാണ് കൺകുരു എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകുന്നത്. ഒരു കൺകുരു ഇൻസിഡന്റലി ആർക്കും വന്നു പോകാം, നമ്മുടെ ജനറൽ ഐ ഹെൽത്ത് കുറവായതുകൊണ്ടോ പൊടി വരുന്നതുകൊണ്ടോ ഈ ഗ്ലാൻഡുകളുടെ ഓറിഫൈസസ് ബ്ലോക്ക്ഡ് ആവുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് കൺകുരു ഉണ്ടാകാം. എന്നാൽ ഒരു സമയം തന്നെ മൾട്ടിപ്പിൾ കൺകുരു വരിക, അല്ലെങ്കിൽ രണ്ട് കണ്ടിലും കൺകുരു മാറി മാറി വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൺകുരു മറ്റ് പല പ്രശ്നങ്ങളുടെയും ഇൻഡിക്കേറ്റർ ആവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട റീസൺ, കാഴ്ചക്കുറവുണ്ടെങ്കിൽ ഐ സ്ട്രെയിൻ കൊണ്ട് പിന്നെയും കൺകുരു വരാം. രണ്ടാമത്, ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ അലർജീസ് ഒരു പ്രധാനപ്പെട്ട റീസണാണ്. ഇപ്പോൾ താരനുള്ളവർക്ക് അതുപോലെ തന്നെ പീലിയുടെ അറ്റത്ത് ബ്ലിഫറൈറ്റിസ് എന്ന് പറഞ്ഞ് പീലിയുടെ അറ്റത്ത് വരുന്ന താരൻ പോലുള്ള അലർജി ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ കണ്ണിനുണ്ടാകുന്ന അലർജി ഇഷ്യൂസും കാഴ്ചക്കുറവുമാണ് റിപ്പീറ്റഡ് ആയിട്ട് കൺകുരു വരുന്നതിനുള്ള റീസൺ. അങ്ങനെയുള്ളവർ ഈ കാരണങ്ങളെ ചികിത്സിച്ചാലേ കൺകുരു വരുന്നതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ,
1: സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സർ, ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ പെട്ടെന്ന് കണ്ണ് മിന്നി മറയുക, തുടിക്കുക, വല്ലാതെ തുടിക്കുക. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ വീണ്ടും ഈ ചൊല്ലുകളെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതായത് കണ്ണ് തുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇണയെ കാണാനാണെന്ന് പറയും, അല്ലെങ്കിൽ ഇണയ്ക്ക് ദോഷമാണെന്ന് പറയും. വീണ്ടും കണ്ണ് കടിച്ചു കഴിഞ്ഞാൽ പഴമക്കാർ പറഞ്ഞ കരയാനുള്ള എന്തോ സാധനം വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനോടൊക്കെ എന്താണ് സാർ പറഞ്ഞത്? കണ്ണിങ്ങനെ തുടിക്കുന്നത്, കണ്ണിങ്ങനെ പെട്ടെന്ന് വെള്ളം വരുന്നത്, ഇതൊക്കെ ഈ പറയുന്ന എന്തെങ്കിലും സാധനങ്ങളാണോ അതോ ശാസ്ത്രീയമായിട്ടൊന്ന് പറയാമോ?
0: അല്ല, നമ്മുടെ ഈ കവിതകളിലും പുസ്തകങ്ങളിലും ഉള്ളതിൽ സത്യങ്ങളെ ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ.
1: ഇതിന്റെ
0: ശാസ്ത്രീയമായ വശം ഞാൻ പറയാം. പേഷ്യൻസിനോടും സ്ഥിരം നമ്മൾ പറയുന്നത് കണ്ണ് തുടിക്കുക, ട്വിച്ചിങ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ കണ്ണ് ചെറുതാക്കി നോക്കുക, ഇതൊക്കെ യൂഷ്വലി കാഴ്ചക്കുറവിന്റെ ലക്ഷണമാണ്. അപ്പൊ കണ്ണ് തുടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് കണ്ണ് പറയുന്നതാണ്, അതിന്റെ ഭാഷയാണത്. അപ്പൊ നമ്മൾ അത് പരിശോധിക്കുമ്പോൾ തന്നെ യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40+ ഇയേഴ്സിലെ നിയർ വിഷൻ സ്ട്രെയിൻ, അടുത്ത കാഴ്ചക്കുറവിൽ ഒരുപാട് പേർക്ക് ട്വിച്ചിങ് കാണാറുണ്ട്. രണ്ടാമത്, കണ്ണട വയ്ക്കുന്ന ഒരാളാണെങ്കിൽ യൂഷ്വലി പവർ ചേഞ്ചിനൊക്കെ സമയമായി വരുന്നു എന്നുള്ളത് കണ്ണിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ട്വിച്ചിങ് കാരണം വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലർജി ഇഷ്യൂസും കൊണ്ടുമൊക്കെ കണ്ണ് തുടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നോൺ സ്പെസിഫിക് ആയിട്ടും ചിലപ്പം ഈ കണ്ണ് തുടിക്കുക എന്നുള്ള പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. അപ്പം കണ്ണിൻ്റെ ഈ കാരണങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് കഴിയുമ്പം ഈ കണ്ണ് തുടിക്കൽ യൂഷ്വലി നിന്ന് പോകാറുണ്ട്.
1: ഓക്കെ സാർ, അപ്പോൾ സാർ ഈ കണ്ണിൽ പൊടി വീണ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കുറേ കാര്യങ്ങൾ ചെയ്യും, വെള്ളമെടുത്ത് ഒഴിക്കുന്നു, അതെടുത്ത് ഒഴിക്കുന്നു, കണ്ണിങ്ങനാക്കുന്നു, അങ്ങനെ. ഇതിനപ്പുറത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ് എന്നോളം കണ്ണിൽ പൊടി വീണ് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഓക്കെ, ഇപ്പൊ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് കണ്ണിൽ പൊടി വീഴുക, മെറ്റൽ വെൽഡിംഗ് ഒക്കെ സമയത്ത് കണ്ണിൽ പൊടി വീഴുക. അപ്പം നാച്ചുറലി നമ്മൾ ഹ്യൂമൻ ടെൻഡൻസി നമ്മൾ കണ്ണ് കഴുകുക എന്നുള്ളതാണ്, അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല. നോർമലി നല്ല ക്ലിയർ വാട്ടർ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഒരു കെമിക്കൽ വീണാലും അതിന്റെ ടോക്സിക് ഇഫക്റ്റ് കുറയാൻ ഏറ്റവും നല്ലത്. അതിൽ കവിഞ്ഞ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പൊടിയോ എന്തെങ്കിലും പോളയുടെ അറ്റത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബഡിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. പക്ഷെ കണ്ണിനുള്ളിൽ കാണുന്ന പൊടിയെ കോയിൻ കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ടവലിന്റെ അറ്റം കൊണ്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതൊന്നും നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്യരുതെന്നുള്ളൊരു ഉപദേശവും കൂടെ ഞാൻ തരികയാണ്. അപ്പൊ ഈ ഇടുന്ന സാധനത്തിലുള്ള ഇൻഫെക്ഷനൂടെ ഈ കൃഷ്ണമണി വന്ന് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിലോ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇത് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റെറൈൽ ആക്കി വെച്ചിരിക്കുന്ന ബഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കണ്ണിനുള്ളിൽ പൊടി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ടോർച്ചിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേത്രരോഗ വിദഗ്ധന്റെ അടുത്ത് വന്ന് തന്നെ ചികിത്സിക്കണം. കണ്ണിനെ നമ്മൾ കളിയായിട്ട് കാണരുത്.
1: ഓക്കെ സർ, മദ്രാസ് സൈസ് ഇത് പടരുന്നത് എന്തുകൊണ്ടാണ്, ഇത് ഇങ്ങനെ എപ്പോഴും ഡൗട്ട്സ് ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ?
0: അതെ അതെ, നമ്മുടെ പഴയ കണ്ണുദീനം അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് പറയുന്ന, യൂഷ്വലി പണ്ട് പൊതുവേ കണ്ടുകൊണ്ടിരുന്ന ബാക്ടീരിയൽ ചെങ്കണ്ണ എന്ന് പറഞ്ഞാൽ കണ്ണിന് നല്ല ചുവപ്പ് വരിക, പീള വരിക, പഴുപ്പ് വരിക, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ചെങ്കണ്ണാണെന്ന് അറിയാം. അപ്പൊ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് വരുന്ന ഈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഈ വെള്ളം, അത് ഇൻഫെക്റ്റീവാണ്. അപ്പൊ നമ്മൾ തൊട്ട് അറിയാതെ ഇപ്പുറത്തെ കണ്ണ് തിരുമരുത്. അപ്പൊ വളരെ ക്ലോസ് ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അടുത്തേക്ക് കൊണ്ടുവരരുത്, ഒരു ക്ലോസ്ഡ് റൂമിലിരുന്ന് ഒരുപാട് സംസാരിക്കരുത്. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് തടയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടവൽ അല്ലെങ്കിൽ പില്ലോ ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ചെങ്കണ്ണാണ് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്, വൈറസുകൾ ഉണ്ടാക്കുന്ന ചെങ്കണ്ണ്. നമ്മുടെ പഴയ ചെങ്കണ്ണ് എന്നുള്ള വ്യത്യാസം കണ്ണിന് കുറച്ചുകൂടെ വീക്കവും അത്രയും പഴുപ്പ് കാണുന്നില്ല, വെള്ളം വരലൊക്കെ ആയിരിക്കും കൂടുതൽ, കണ്ണിന്റെ കൃഷ്ണമണിയെ ബാധിക്കാം എന്നുള്ളതാണ് ഈ ടൈപ്പ് കൺജങ്ക്റ്റിവൈറ്റിസിൽ കാണുന്ന ഒരു വ്യത്യാസം. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചയെ മങ്ങിക്കും, കൃഷ്ണമണിയിൽ ചെറിയ ഡോട്ട്സ് പോലെ ഉണ്ടാകും. അപ്പൊ ഇതിന് പേഷ്യന്റ്ലി മരുന്നിട്ട്, മരുന്ന് കുറച്ച് കുറച്ച് കുറച്ച് ഒരു മാസമൊക്കെ എടുക്കും ചിലർക്ക് അത് റിസോൾവ് ചെയ്ത് വരാൻ. അപ്പൊ അങ്ങനെ ഒരു കൺജങ്ക്റ്റിവൈറ്റിസ്, നമ്മുടെ ഈ ചെങ്കണ്ണിന്റെ ഒരു വേരിയന്റും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്.
1: ഓക്കെ സർ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 വേൾഡ് സൈഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കാഴ്ച പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത, ഏതൊക്കെ സമയത്ത് എത്ര ഇടവേളകളിൽ നമ്മൾ നമ്മുടെ കണ്ണിനെ പരിപാലിക്കണം, ഈ പറഞ്ഞതുപോലെ ഒരു പൊടി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ മിന്നൽ പോലെ വരുന്ന സമയത്തോ ഒക്കെ മാത്രമാണോ നമ്മുടെ കണ്ണിനെ കെയർ ചെയ്യേണ്ടത്, എത്ര ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്യണം, ഇതുകൂടി ഒന്ന് പറയാമോ സർ?
0: ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ LKG നമ്മുടെ കുഞ്ഞിന് ഒരു പുതിയ സ്കൂൾ ബാഗ് വാങ്ങിക്കൊടുക്കുമ്പം അവന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് ഒരു കാഴ്ച പരിശോധന. അപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സ് പ്രായമാകുമ്പോൾ അക്ഷരം വായിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിയെ ബേസിക് ആയിട്ടുള്ള ഒരു കാഴ്ച പരിശോധനയ്ക്ക് നിർബന്ധമായും നമ്മൾ മാൻഡേറ്ററിലി നമ്മൾ ചെയ്യണം. ഒരു ബുദ്ധിമുട്ടും കുഞ്ഞ് പറയണമെന്നില്ല, എന്നാൽ കുട്ടികളുടെ ബേസിക് ഒരു കാഴ്ച പരിശോധന നമ്മളപ്പം നടത്തണം. അങ്ങനെയുണ്ടെങ്കിൽ ഓരോ കണ്ണും സെപ്പറേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പം കണ്ണിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മനസ്സിലാക്കാനും കണ്ണിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കണ്ണട എന്തെങ്കിലും വെക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 6 മാസത്തെ ഇടവേളകളാണ് ഐഡിയലി നമ്മൾ കണ്ണ് പരിശോധിക്കേണ്ടത്. 6 മന്ത്ലി നമ്മൾ വന്ന് പരിശോധിക്കണം. പിന്നെ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ നമ്മൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് 6 മന്ത്സ്, 3 മന്ത്സ് അല്ലെങ്കിൽ ഇയർലി ഒക്കെ നമ്മൾ ഫോളോ അപ്പ് പറയും.
1: ഓക്കെ, ഈ കണ്ണടയുടെ പവർ, ഒരിക്കൽ നമ്മൾ കണ്ണട വെക്കുന്നു, ഈ പവറിന്റെ വ്യത്യാസം കാരണം കൃത്യമായി നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, ഈ കണ്ണാടി എപ്പോഴും പവറിൽ വ്യത്യാസം വരുമോ, അങ്ങനെ തന്നെ അതേ യൂസ് ചെയ്ത് ഈ പവർ മാറ്റിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ സർ?
0: ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന്റെ വളർച്ച അനുസരിച്ച് കണ്ണിനുള്ളിലും നോർമലി ഒരു പവർ ഡിഫറൻസ് വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണമെന്നും പവറിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിടണമെന്നും നമ്മൾ പറയുന്നത്. എന്നാൽ ഈ പവർ അറിഞ്ഞിട്ട് കണ്ണട വയ്ക്കാത്ത ഒരാളാണെങ്കിൽ അവരുടെ പവർ ചിലപ്പോൾ ഇരട്ടിയായിട്ട് കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു കൂടൽ കുറയ്ക്കുന്നതിനും വ്യക്തമായിട്ട് കാണുന്നതിനുമാണ് നമ്മൾ കണ്ണാടി വയ്ക്കുന്നത്. ഒരിക്കലും കണ്ണാടി ഒരു ക്യൂറേറ്റീവ് ചികിത്സയല്ല, അത് കാഴ്ചക്കുറവിനെ മായ്ച്ച് കളയത്തില്ല. കണ്ണാടി നിർത്തിയാൽ കണ്ണ് പഴയതുപോലെ. അപ്പോൾ കണ്ണാടി വെച്ച് കണ്ണിനെ ഒരു നോർമൽ കണ്ണുപോലെയാക്കി കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുമ്പോൾ ഡെഫിനറ്റ്ലി പവർ ഡിഫറൻസ് നമ്മൾ ഈ വളർച്ചയ്ക്കനുസരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണാടിയിൽ കൊടുക്കണം. എന്നാൽ ഒരു ഏജ് ആകുമ്പോൾ പവർ സ്റ്റേബിൾ ആവും, പിന്നെ യൂഷ്വലി പവർ ചേഞ്ച് നമ്മൾ കാണാറില്ല.
1: തീർച്ചയായിട്ടും സാർ. ഇനി ചില ആളുകൾ വീട്ടിലെല്ലാവരും ഒരേ കണ്ണാടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പ്രായമുള്ള ആളുകാർ അപ്പൂപ്പന്റെ കണ്ണാടി എടുത്ത് അമ്മമ്മ എടുത്ത് വെച്ച് പത്രം വായിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ പവർ ഒരാളുടെ കണ്ണാടി വേറൊരാൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട്.
0: അതെ, അപ്പൊ യൂഷ്വലി ഈ റീഡിംഗ് ക്ലാസ് ആണ് ഇങ്ങനെ ഷെയർ ചെയ്ത് വായിക്കുന്നത്. നമ്മുടെ റീഡിംഗ് പവർ സാധാരണ തിയററ്റിക്കലി തുടങ്ങുന്ന 40 വയസ്സിലാണ്, ഇപ്പൊ 37-38 ചിലർക്ക് കാണുന്നുണ്ട്. അപ്പൊ ഈ റീഡിംഗിന്റെ പവർ നമ്മുടെ ഏജ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, അത് കൂടിക്കൊണ്ടിരിക്കും, നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. അത് ഫിസിയോളജിക്കലി മാറുന്ന ഒരു വ്യത്യാസമാണ്. അപ്പൊ 40 വയസ്സുള്ള ഒരാൾ വെക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സുള്ള ഒരാൾ വെക്കുന്ന കണ്ണാടി 40 വയസ്സുകാരി എടുത്തു വെച്ചാൽ ശരിയാകത്തില്ല. ചിലപ്പം ഇച്ചിരി വലുതായിട്ടൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം, ഡെഫിനറ്റ്ലി അത് ഐ സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ഓരോ ഏജിനും 40 വയസ്സുകാരനും 43-നും 45-നും ഒക്കെ അവരുടെ ഏജിനനുസരിച്ചുള്ള കൃത്യം പവർ നോക്കി വേണം നമ്മൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് കണ്ണിന് സ്ട്രെയിനും കണ്ണുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ആ ഷെയറിംഗ് നമ്മൾ അവോയ്ഡ്
1: ചെയ്യാന്നുള്ളതാണ്. തിമിരം പ്രായം ആവുമ്പോഴേ വരത്തുള്ളൂ, പ്രായം വന്നില്ല, ഇനി തിമിരം വന്നിരിക്കും. ഇത് പ്രായത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു രോഗമാണോ, അതൊന്ന്
0: നമ്മുടെ ഈ നമ്മുടെ തലമുടിയൊക്കെ നരയ്ക്കുന്നത് പോലെ നമ്മുടെ കണ്ണിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് പോലിരിക്കുന്ന ലെൻസ് വൈറ്റ് ഷൈ മങ്ങി വരുന്നതിനെയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത്. പൊതുവെ ഇത് 50 വയസ്സിന് ശേഷമാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിന് മെച്ചൂരിറ്റി വരുന്നതനുസരിച്ച് നമുക്ക് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ യങ് കാട്രാക്സും ഇപ്പം 40 ഇയേഴ്സിലൊക്കെ തിമിരമായിട്ട് വരുന്ന ആൾക്കാരെ കാണാറുണ്ട്. കുട്ടി തിമിരമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ കാണാറുണ്ട്. ഏതായാലും ഈ തിമിരത്തെ കൃത്യസമയത്ത് ചികിത്സിച്ച് അതൊരു വിഷ്വൽ ബ്ലോക്കാണ്. ആ ബ്ലോക്കിനെ അങ്ങ് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഈ തിമിരത്തിന്റെയൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ തിമിരം ഏറ്റവും കട്ടിയാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വാർദ്ധക്യത്തെ ദുസ്സഹമാക്കുന്ന ഒരു രീതി നാട്ടിലുണ്ട്. എന്നാൽ തിമിരത്തിനെ പണ്ട് നമ്മൾ വലിയ മുറിവിലൂടെ തിമിരം മാറ്റുന്നു. എന്നാൽ ഇപ്പൊ ചെറിയൊരു ഹോളിലൂടെ തിമിരത്തിനെ ചെറിയ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് സക്ക് ചെയ്ത് എടുക്കുന്ന ട്രീറ്റ്മെന്റാണ്. അത് കഴിഞ്ഞ് ഫോൾഡബിൾ ലെൻസ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഒരു 7 to 10 minutes നമ്മുടെ ഹോസ്പിറ്റലും ഈ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് പഴയ കാഴ്ചയുടെ ഒരു വസന്തത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തിമിരത്തെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ക്ലിയർ ചെയ്യാന്നുള്ളതാ. രണ്ടാമതൊരു പോയിന്റ് ഷുഗറിന്റെ കാര്യം. ഷുഗറുള്ള ആൾക്കാർ എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, കിഡ്നിയുടെ ടെസ്റ്റുകൾ ചെയ്യും. എന്നാൽ ടാർജറ്റ് ഓർഗൻസ് ഈ പറയുന്ന പോലെ കണ്ണും കിഡ്നിയുമാ, കണ്ണിനെ പലപ്പോഴും മറന്നുപോകും. അപ്പൊ ഷുഗർ ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കാഴ്ച ടെസ്റ്റ് ചെയ്താൽ പോരെ, കണ്ണിന്റെ ഞരമ്പ് മരുന്നൊഴിച്ച് കണ്ണിനുള്ളിൽ നമ്മൾ പരിശോധിക്കണം. അപ്പൊ തുടക്കത്തിലുള്ള നീർക്കെട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കൃത്യമായിട്ട് ചികിത്സിക്കാം. നീര് കൂടിപ്പോയാൽ കണ്ണിന്റെ ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ, ലേസർ മുതലായ ചെലവേറിയ ചികിത്സകളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ കണ്ണിനെ മോശമാക്കാതെ കൃത്യമായിട്ട് ഡയബറ്റീസ് രോഗികൾ നോക്കുക, കണ്ണിന് പ്രഷർ ഉണ്ടോന്നും പരിശോധിക്കുക. ഇതൊക്കെ നിങ്ങൾ ഈ ദിവസത്തെ ഒരു ഒരു ഒരു എന്താ അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ കണ്ട് കണ്ണുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും സർ, ഈ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈ കണ്ണിലെ വെള്ളപ്പാട കൃഷ്ണമണിയിലോട്ട് കയറി വരുന്ന ഒരവസ്ഥ ചെറുപ്പക്കാരിലുണ്ടാവാറുണ്ട്. നമുക്ക് കണ്ണിൽ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഇങ്ങനെ ചെറുതായിട്ട് കയറി വരുന്നു. ഇത് കാഴ്ചയെ മങ്ങുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്?
0: പൊതുവേ നമ്മൾ അങ്ങനെ ആ പാട വളരുന്നതിനെ ടെറിജിയം എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മുടെ യൂഷ്വലി നമ്മുടെ കണ്ണിന്റെ വെള്ളയുടെ പുറത്ത് നമുക്കൊരു പാടയുണ്ട്, കൺജങ്ക്റ്റിവ. അതിന് പുറത്ത് അതിന്റെ മേളിൽ വരുന്ന ഒരു ഡീജനറേറ്റീവ് ഗ്രോത്ത് ആണ് ഈ ടെറിജിയം. അപ്പൊ അതിന്റെ തുടക്കത്തിൽ കൃഷ്ണമണിയിലേക്ക് വരുന്നതുവരെ അത് യൂഷ്വലി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഒരു ഇന്നസെന്റ് പ്രശ്നമാണത്. അപ്പൊ അത് ഇപ്പൊ പുറത്ത് വർക്ക് ചെയ്യുന്നവര്, സൺലൈറ്റിൽ ഒരുപാട്, ഇപ്പൊ ഫീൽഡിൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നവര്, പാടത്ത് പണിയുന്നവര്, ഒരുപാട് യുവി എക്സ്പോഷർ ഉള്ളവർക്ക് ഇത് കോമൺലി കാണാറുണ്ട്. അപ്പൊ ഇത് വന്ന് നമ്മുടെ കൃഷ്ണമണിയിലേക്ക് അത് എൻട്രി ചെയ്ത് കഴിയുമ്പം നമുക്ക് പവർ ചേഞ്ചസ് ഉണ്ടാക്കും. ഇതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇച്ചിരൂടെ കൃഷ്ണമണിയുടെ സെൻറ്ററിലേക്ക് വരുമ്പോൾ അത് കാഴ്ചമങ്ങലുണ്ടാക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ നമ്മൾ ഒരു ഒരു പാട മാറ്റുന്ന പോലെ ആ പാടയെ നമ്മൾ റിമൂവ് ചെയ്ത് ഇത് ചിലപ്പോൾ പിന്നെയും വരാം, റിക്കറൻസ് വരാവുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മുടെ നോർമൽ വെള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പാട ഈ ഭാഗത്തെടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ടെറിജിയത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് നമുക്കുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ യൂഷ്വലി ഇപ്പോൾ റിക്കറൻസും അധികം കാണാറില്ല.
1: തീർച്ചയായിട്ടും സർ. അപ്പോൾ ഈ ഒരു ദിവസം ടീം എൻറേഡിയോ 91.1 ചേർന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അവയർനെസ് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇസാറ ഹോസ്പിറ്റൽ കണ്ണുകൾ കൂടുതൽ പ്രകാശമുള്ളതാക്കാൻ, കാണാത്തതിനെ കാണാൻ, ഈ ലോകത്തെ പുതിയ രീതിയിൽ കാണാൻ വഴി തെളിയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.
0: താങ്ക് യു സതി. താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്റെ ഒരു റേഡിയോ ക്യാബിനുള്ളിൽ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ. അപ്പോൾ വളരെ അതിന്റെ ഒരു സങ്കോചമൊന്നും എനിക്ക് ഫീൽ ചെയ്യാതെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സ്വാധീനമായിട്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു ഒക്കേഷൻ തന്നെ വന്നത്. എനിക്ക് ഒന്ന് ചോദിച്ച ചോദ്യങ്ങളും ഈ വളരെ ഹൈഫൈ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നമുക്ക് സാധാരണ ആളുകൾക്ക് വേണ്ടതും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമുള്ളതുമായ ചോദ്യങ്ങളാണ് ചോദിച്ചതും. അതുകൊണ്ട് തന്നെ എന്റെ പരമാവധി അറിവിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇത്രയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും വിധം ഇത് ആകുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വരുവാനും ഇത്രയും വെൽക്കമിംഗ് ആയിട്ട് ഈ ഒരു ഒക്കേഷൻ എനിക്ക് ഒരുക്കി തന്നതിനും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് സ്വാതിയോടും ടീം എന്റെ റേഡിയോയോടും. ഇത്രയും ഒരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. ഒരുപാട് പേര് അല്ല, മറന്നുപോയ റേഡിയോയെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അത് വീണ്ടും പവർഫുൾ വോയിസ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കട്ടെ. ഐസാറ ഹോസ്പിറ്റലിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചസിലും നിങ്ങളുടെ ശ്രോതാക്കൾക്കും അതിൻ്റെതായ ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നൊരു വാക്കുകൂടെ ഞാൻ ഈ സമയത്ത് തരികയാണ്.
1: തീർച്ചയായിട്ടും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെയുള്ളത് ഇന്ന് ലോക സൈറ്റ് ഡേയില് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഷൈൻ സാറാണ്. ഇസാറ ഹോസ്പിറ്റലിൽ നിന്നുമാണ് സാർ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. കണ്ണുമായി ബന്ധപ്പെട്ടുള്ള എനിക്കറിയാവുന്ന കുഞ്ഞു ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളും കണ്ണുമായി ബന്ധം, ഇപ്പോഴും ഞാൻ പറയാറുണ്ട് കണ്ണിന്റെ ഒരു വില കണ്ണുള്ളപ്പോഴേ അറിയൂ. അതുകൊണ്ട് കണ്ണിന് സ്വയം ചികിത്സയൊക്കെ മാറ്റിവെച്ചിട്ട് ഇതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ പോയിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്യാധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഒരു ഹോസ്പിറ്റലാണ് ഇസാറ ഐ ഹോസ്പിറ്റൽ. അപ്പോൾ ഇനിയും ഒരുപാട് പേരുടെ കാഴ്ചയ്ക്ക് നിങ്ങൾ വഴി തെളിയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സ്വാതി, താങ്ക് യു.
1: അപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് എൻ റേഡിയോ 91.2 കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയും. എല്ലാവർക്കും വേൾഡ് സൈറ്റ് ഡേ വിഷസ്. സ്റ്റേ ട്യൂൺ 91.2 എൻ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: Life Sketch with Jabir.
1: നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമോ പ്രചോദനമോ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കെത്ര ആനന്ദവും അഭിമാനവുമായിരിക്കും. മറിച്ച് എല്ലില്ലാത്ത നാവിൻ്റെ ദയരഹിതമായ പറച്ചിലുകൾ കൊണ്ട് നാം ആരുടെയെങ്കിലും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? അത് കാരണമായിട്ട് ജീവിച്ചിരിക്കേണ്ട ആരെങ്കിലും മൺമറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ജീവിതാന്ത്യം വരെയും നാം നീറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇനിയൊരു ജീവിതാനുഭവം പറയാം. പഴയൊരു സ്പോർട്സ് താരമാണ് കഥാപാത്രം. ഇന്നവർക്ക് 80 വയസ്സിലധികം പ്രായമുണ്ടാകും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാഷണൽ ലെവലിൽ ഡൽഹിയിൽ മത്സരിക്കാൻ പോയതാണ്. ആ മത്സരത്തിനിടയിൽ അവിടെ വെച്ച് അവർക്കൊരു ആക്സിഡൻ്റ് പറ്റി. ഗർഭപാത്രത്തിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ഒടുവിൽ ആ ഗർഭപാത്രം എടുത്തൊഴിവാക്കേണ്ടി വന്നു. ആ പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുണ്ടായിരിക്കാം ആ സമയത്ത്. അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവളോട് കുടുംബത്തിലെ അമ്മായി പറഞ്ഞത്രേ, അതേതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 60 വർഷങ്ങൾക്ക് മുമ്പ് അമ്മായി പറഞ്ഞ വാക്കിൽ ഇന്നും ആ മനസ്സ് പിടയുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നു. ചില മനുഷ്യർ ചെയ്തതും പറഞ്ഞതും ചില മനുഷ്യരുടെ സമീപനങ്ങളും ഉണങ്ങാത്ത മുറിവായി നീറ്റുന്നില്ലേ നമുക്ക് ഉണ്ട്. മാപ്പ് കൊടുക്കാൻ അവരൊന്നും അർഹരല്ലെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അർഹതയില്ലാത്തവർക്ക് നൽകുമ്പോൾ മഹത്വം വർദ്ധിക്കുന്ന ഒരേ ഒരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ. അതുകൊണ്ട് നാം അവർക്ക് മാപ്പ് കൊടുക്കുക, ചെയ്തത് മറക്കുക, അവരെ മാത്രം ഓർക്കുക. നമുക്ക് ദുഃഖം തന്നവരെ ഓർത്തു നോക്കും. ചെയ്ത തെറ്റിൽ ചിലപ്പോൾ അവരും സങ്കടപ്പെട്ടിരിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും ആ ചെറിയ മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാകാം. സാരമില്ല എന്ന് നമ്മളൊന്ന് പറയാൻ അവർ കാത്തിരിക്കുന്നു. ഒരാൾ മാപ്പേകുമ്പോൾ രണ്ട് ഹൃദയങ്ങളാണ് ശാന്തമാകുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യരോട് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ വിട്ടുപോകരുത്. കാരണം നമ്മുടെ ഓരോ വാക്കിനും ഒരു ജീവന്റെ വിലയുണ്ട്. നാം പറഞ്ഞതൊക്കെ നമ്മളെന്നേ മറന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ അക്രമം ഏറ്റുവാങ്ങിയ, നമ്മുടെ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങിയവരൊന്നും മറന്നു പോയിട്ടുണ്ടാവില്ല. പോയൊരു മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താശ്വാസമായിരിക്കും. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അറിഞ്ഞോ അറിയാതെയോ ആരെയും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ മുറിപ്പെടുത്താതെ ഇരിക്കാനും ശ്രമിക്കുക. അഥവാ വന്നു പോയാൽ മാപ്പ് ചോദിക്കാൻ മറന്നു പോകണ്ട, അറച്ചു നിൽക്കണ്ട. എപ്പോഴും നന്മയുണ്ടാവട്ടെ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എപ്പോഴും എവിടെയും കൂട്ടായി എയ്റ്റ് റേഡിയോ 91.2. കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, കെഎംസി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: ഒരു നാടിന്റെ സംഗീതം എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആദരയാണ്. അപ്പം ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ 9544740912. പണം കൊണ്ട് പലതും വാങ്ങാം, പക്ഷേ മനസമാധാനം വാങ്ങാനാകില്ല. സ്നേഹം കൊണ്ട് നേടിയെടുക്കുന്ന ചില ഹൃദയങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെ നിങ്ങൾക്ക് ചുറ്റും ഇതുപോലെ നല്ല സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തായിട്ടുള്ള ഹൃദയമുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ കേൾക്കാം.

0: വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ളവർക്ക് പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും വിളിക്കേണ്ട നമ്പർ 9544740012. മടുക്കുമ്പോൾ ഒഴിവാക്കി പോകുന്നവർക്കിടയിൽ മിണ്ടി തുടങ്ങിയ നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ പേരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിധി തന്നെയാണ്. ഇങ്ങനെയുള്ള നിധികൾക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ കേൾക്കാം. ദാ നമുക്കൊരു കോൾ കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് സുരഭി.
0: സുരഭി, എവിടെന്നാണ് വിളിക്കുന്നേ? കരുനാഗപ്പള്ളിയിൽ നിന്ന്. മോക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ദീവാനാ ദീവാനാ.
0: ദീവാന ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോടാ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. പിന്നെ ചായ ഒക്കെ കുടിച്ചോ? ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ എത്രയാ പഠിക്കുന്നേ? പത്താം ക്ലാസ്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കാര്യം പത്തിലാകുമ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. ആ, അപ്പൊ നന്നായിട്ട് പഠിക്ക, പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കുക, പാട്ടും പഠിത്തം എല്ലാം ആയിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, ശരി, ബൈ. കൂടിയുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ശ്രീജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീജിത്തിന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. നിറം മൂവിയിലെ ഒരു സോങ് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനും വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544770912. അപ്പോൾ വേഗം വിളിച്ചോളൂ. ചില ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ സ്നേഹം മാത്രം. അപ്പം നമ്മളിങ്ങനെ ഒരാൾക്ക് വേണ്ടി എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്ടുകൾ ഉള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: കടയിൽ നിന്ന് ബാബുവാണ്. പിന്നെ
1: ആ പറയൂ.
2: എനിക്ക് നല്ലൊരു പാട്ട് വേണം.
1: ആ ഏത് പാട്ടാണ് വേണ്ടത്?
2: പാട്ട് പറയും. ഞാൻ എന്റെ കാര്യങ്ങളെ പറയുമോ? ഞാൻ ഒരു ഭിക്ഷക്കാരന. എനിക്ക് വസ്തുവില്ല, വീടുമില്ല, കുടുംബത്തിന്റെ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മോള് എനിക്ക് പാട്ട് പറയാം. പിന്നെ
1: പറഞ്ഞോളൂ.
2: ഞാൻ ദുഃഖം പറയുക മോളെ. ഞാൻ ബാബു, ഞാൻ വടി കുത്തി നിൽക്കുവാണ്. ഞാൻ എന്റെ വടി കുത്തി ചെല്ലുമേയിലിരുന്ന കല്ലെറിയൽ കല്ലെറിയൽ
1: അശ്വമേധത്തിലെ നല്ലൊരു പാട്ടാണ്. ഈ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്താണ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു നാടകമാണ്. കുഷ്ഠരോഗിയായിട്ട് വരുന്നതും അത് നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു നാടകമാണ്. നാടകം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു
2: നാടകമാണ്
1: അശ്വമേ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പാട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വെച്ച് തരാം. ഓക്കെ
2: ഓക്കെ,
1: കേൾക്കാം. നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പുത്തൻതെരുവിൽ നിന്നും നയനയാണ്. നയനയ്ക്ക് ചന്ദ്രചൂട ശിവശങ്കര പാർവതി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടു പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ചു കൊടുക്കാൻ വിളിക്കേണ്ട നമ്പർ 9544740912. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
6: ഹലോ, നമസ്കാരം മോളെ.
5: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്?
6: എന്റെ പേര് സിന്ധു, ഞാൻ ക്ലാപ്പനെന്ന് വിളിക്കുന്നു.
5: ക്ലാപ്പനെന്ന്. റേഡിയോ എപ്പോഴും കേൾക്കുന്ന ഒരു വ്യക്തിയാണോ സിന്ധു ആന്റി? ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നു?
6: ഇപ്പൊ ഞാനിങ്ങനെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. മഴ വരുന്നു, ഇടിയൊക്കെ വെട്ടുന്നു.
5: ആ, ഇപ്പൊ കാലാവസ്ഥ വകുപ്പിൽ നിന്ന് അറിയിപ്പുണ്ടായിരുന്നു മഴ വരുന്നെന്ന്.
6: നമുക്ക് ഇടിയും മഴയ്ക്ക് മുമ്പ് ഒരു പാട്ടൊക്കെ കേട്ട് ഇന്നത്തെ വൈകുന്നേരം ബൈവാക്കാവല്ലോ.
5: അല്ലേലും മഴ, പാട്ട്, കട്ടൻ ചായ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിലെ വലിയൊരു വികാരം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും മഴ പെയ്യുമ്പോ എനിക്കാണെങ്കിലും ഒരു കട്ടനും ഒരു ഏത്തക്കപ്പം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പാട്ടൊക്കെ കേട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കേ നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് വേണ്ടത്? ദേവസന്ധ്യ ഗോപുരത്തിൽ. ആ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ ആന്റി?
6: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ നോക്കും.
5: ആ ഓക്കെ, തീർച്ചയായിട്ടും.
6: മോളുടെ പേരെന്താ?
5: എന്റെ പേര് ആതിര. ആതിര.
6: ഓക്കെ മോളെ, ആതിര കുട്ടിക്ക് കേട്ടോ.
5: താങ്ക് യു, ശരി, വെച്ചു തരാം.
6: ഓക്കെ, ബൈ.
5: അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ബാബുരാജൻ ചേട്ടൻ കൊല്ലം ആശ്രമത്തിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ദളപതി സിനിമയിലെ കാട്ടുകുയിൽ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. ഇതേ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവെഞ്ചരിയാണ് നിങ്ങളുടെ ഒപ്പമുള്ളത്. ആതിരയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 9544709012. അപ്പൊ വേഗം വിളിക്കൂ, പാട്ട് വെച്ചു തരാം, ഞാൻ റെഡിയാണ്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: നന്ദു.
0: നന്ദു, നന്ദു എവിടുന്നാ വിളിക്കുന്നേ? ആ നന്ദു, ഇന്നലെ വിളിച്ചില്ലേ നന്ദു അല്ലേ? എനിക്ക് പോയി ശബ്ദം പരിചയമായി. നന്ദുന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ശ്രീരാഗം.
0: ഓ നല്ല പാട്ടാണ് കൂട്ടാത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? ഇവിടുന്ന് പോയ ഐശ്വര്യ ചേച്ചിക്ക് വേണ്ടിട്ട് നന്ദുകുട്ടം പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ആരാണ്?
1: എന്റെ കൂടെ ഇരിക്കുന്ന പൃഥ്വിത് ദേവ്.
0: പൃഥ്വിത് ദേവ്? ആ ഏത് സ്കൂളിലായിരുന്നു? ആ ബോയ്സിൽ. അപ്പൊ പൃഥ്വിത് ദേവിന് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, നന്ദുകുട്ടന് വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ലളിതാമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ആര്യ, ചെന്നൈയിൽ നിന്ന്. എന്നമ്മ ഒന്ന് കാണാൻ എത്ര നാളായി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
2: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങളുടെ കൂടെയുള്ളത് ആതിരയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ചു കൊടുക്കാനും വേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പോൾ വേഗം വിളിക്കൂ. ഇതാ പറഞ്ഞു തീർന്നില്ല, ഇതാ ഒരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇഷാൻ. ഇഷാൻ കുട്ടൻ എവിടെന്നാ വിളിക്കുന്നേ? ആ, കരുനാഗപ്പള്ളി നമ്പർ ഇവകാലെ. രണ്ടാം ക്ലാസ്സിൽ അല്ലെ, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ആ, ഇങ്ങനെ വിളിച്ചപ്പോ എനിക്ക് അറിയായിരുന്നു. മോനെ ഏത് പാട്ടാ വേണ്ടത് പറയൂ. വിജയ് വിജയ് വിജയുടെ പാട്ടാണ് അത് വേണം അല്ലേ? നല്ലൊരു വിജയ് ഫാനാണെന്ന് തോന്നല്ലോ അല്ലേ? ആ, അപ്പൊ കൊറേ കുട്ടികൾ ഇങ്ങനെ വിജയുടെ ഫാൻസ് ആയിട്ടുണ്ട് കേരളത്തില് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേക്കാം കേട്ടോ. ആ, ഓക്കെ. ആ ശരി, കൂടെ നമുക്കൊരു മെസ്സേജ് കൂടി ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചേരാവളിയിൽ നിന്ന് ശിവൻ ചേട്ടനാണ്. രാജാതിരാജ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് മന്നൻ എന്ന സിനിമയിലെ പാട്ടാണത്. നമുക്കപ്പോ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ാമിതേൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇപ്പൊ നമ്മൾ നല്ല മനോഹരമായ കുറെ പാട്ടൊക്കെ കേട്ട്, വിജയുടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനിയും പാട്ടുകൾ കേൾക്കാൻ വിളിക്കേണ്ട നമ്പർ 9544740912. മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ വിളിക്കൂ. ദാദാ പറഞ്ഞു തീർന്നില്ല, നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: ആരാണ് സംസാരിക്കുന്നത്? തൊറയിൽ കുന്നിൽ നിന്ന് ആരാണ് സംസാരിക്കുന്നത്? ബൈജു. ബൈജു എന്ത് ചെയ്യാണ്? തയ്യലാണോ? തയ്ച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിലാണോ വിളിച്ചേ? അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? ആകാശദൂതിലെ. ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണല്ലേ. പഴയ ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ആർക്ക്
6: വേണ്ടിയിട്ടാണ്?
5: അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കാം.
6: ഓക്കെ,
5: കൂടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ആരാണെന്ന് നോക്കാം. സ്വരാജ് ആണ് മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നത്. ആദിഷിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പൽ പൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. ഇന്ത്യൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ചു കൊടുക്കാൻ വിളിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ. പുറത്ത് നല്ല മഴയുണ്ട്, മഴയ്ക്കൊപ്പം നല്ല പാട്ടുകൾ കേൾക്കാൻ വിളിക്കുക. പറഞ്ഞു തീർന്നില്ല, അതാ നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ നമസ്കാരം.
1: ഹലോ.
0: ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കുഴുവേലി മുക്കിന്ന് ബിന്ദു ആണ്.
0: കുഴുവേലി മുക്കിന്ന് ബിന്ദു. ബിന്ദു എന്ത് ചെയ്യാണ്?
1: ഞാന് തയ്യല്.
0: തയ്യല്. ഇന്ന് വിളിച്ചത് കൂടുതലും എനിക്ക് തോന്നുന്നു തയ്യൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പൊ നല്ല തയ്യലൊക്കെ ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ഉണ്ട്. ഓണമൊക്കെ ആവുമ്പോഴായിരിക്കുമല്ലേ ഭയങ്കര തിരക്ക്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? നല്ലൊരു പാട്ടാണ്. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: എന്റെ മക്കൾക്ക് വേണ്ടി.
0: മക്കൾ എത്രയാണ് പഠിക്കുന്നത്?
1: മൂത്ത മോന് പ്ലസ് ടുന്.
0: ഏത് സ്കൂളിലാണ്?
1: കുലശേഖരപുരം.
0: ആറില്. മോനും കുലശേഖരത്താണോ?
1: അല്ല, അയാളുടെ ഇവിടെ ആദിനാട്.
0: അപ്പൊ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് വെച്ചു തരാം. കൂടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജിയാണ്. രാജിയുടെ മകന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അരികിൽ നിന്നരികിൽ നിന്നകലാതെ ഇരിക്കാൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

നിങ്ങളുടെ ഒപ്പമുള്ളത് ആതിരയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ചു കൊടുക്കാനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 9544740912. നമുക്ക് ചുറ്റും ഒത്തിരി ആളുകൾ കാണും, ചിലർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണും, ചിലർ നമ്മളെ മനസ്സിലാകാത്തവരൊക്കെ കാണും. പക്ഷെ അവരുടെ ഇടയിലും നമുക്ക് നമ്മുടേതായിട്ടൊരു സ്ഥാനം ഉണ്ടാവും അല്ലേ. ആ സ്ഥാനത്തിന് മൂല്യം നൽകിയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, അതിനോടൊപ്പം നമുക്ക് പാട്ടുകളും കേൾക്കാം. അപ്പോൾ വേഗം വിളിച്ചോളൂ, ഒരു കോളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ആരാണ്? പുതിയ കാവിൽ നിന്ന് സുനിൽ. ആ സുനിൽ, എന്ത് ചെയ്യുകയാണ്? മഴ പെയ്യുന്നോ? ഓ, ഞാനൊക്കെ ഇതിനകത്തിരിക്കുന്നോണ്ട് അറിയുന്നില്ല മഴ പെയ്യുന്ന കാര്യം. നല്ല മഴയാണല്ലേ. ആ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? തൂവാനത്തുമ്പി അല്ലേ. അത് ഏത് പാട്ടാണ്? അതിലേത് പാട്ടാണ് വേണ്ടത്? ആ, ഓക്കെ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ, ശരി.

0: തിരികെ വരാം. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളത് ആതിരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ചു കൊടുക്കാനും വിളിക്കേണ്ട നമ്പർ 9544700912. നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
1: പുതിയ
0: കാവിൽ നിന്ന് കല.
1: അമൃത തയ്യൽക്കട എന്ന് വിളിക്കുകയാണ്.
0: അമൃത തയ്യൽക്കട. ആ ഓക്കെ. ഇപ്പൊ ആർക്കെങ്കിലും പാട്ട് വെക്കാനായിരിക്കുമല്ലോ വിളിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് വെക്കേണ്ടത്? നല്ലൊരു തൊഴിലാളികളാണല്ലോ. അപ്പൊ നിങ്ങൾ മുതലാളിക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? നല്ല പാട്ടാണ്. അപ്പം അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. കൂടെ നമുക്ക് ഒരു മെസ്സേജ് കൂടിയുണ്ട്. കൊല്ലത്ത് നിന്നും ബാബുരാ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. തിലക്കം എന്ന സിനിമയിലെ എനിക്കൊരു പെണ്ണുണ്ട് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേൾക്കാം.

0: തിരികെ വരാം. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ളവർക്കൊക്കെ പാട്ട് വെച്ച് കൊടുക്കാനും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേൾക്കാനും വിളിക്കേണ്ട നമ്പർ 9544740012. അപ്പോൾ വേഗം വിളിച്ചോളൂ. വരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നല്ല വായനക്കാർ, അത് പുസ്തകമായാലും മനുഷ്യനായാലും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തരായ മനുഷ്യരെയൊക്കെ വായിച്ചെടുക്കാൻ കഴിവുള്ള ആളുകളാണ് നമ്മൾ, അല്ലേ? നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ കഴിയുന്ന കൂട്ടത്തിൽ നമ്മളെ മനസ്സിലാക്കുന്നവരെ തിരിച്ചറിയുകയും അവരെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചു കൊടുക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയട്ടെ. അപ്പോൾ പാട്ടുകൾ കേൾക്കാൻ വിളിക്കുക. പറഞ്ഞു തീർന്നില്ല, ഇതാ നമുക്കൊരു കോളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ഞാന് കരുനാപ്പള്ളി അറേബ്യൻ ജ്വല്ലറിന്ന് വിളിക്കുക.
0: അറേബ്യൻ ജ്വല്ലറി സ്റ്റാഫ് ആണോ?
1: സ്റ്റാഫാണ്. ഇന്നലെ രണ്ടു ദിവസം ശ്രമിക്കുന്നു, കിട്ടുന്നില്ല.
0: എല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ.
1: ഞാനിപ്പോ റേഡിയോ വണ്ടിക്കകത്ത് പോകുമ്പോ വലിയത്തോട്ട് പോവാ, അന്നേരം കേട്ടോണ്ട് പോവാ.
0: ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്?
1: പിന്നെ നല്ലൊരു പാട്ട് ഞങ്ങളുടെ കടയിലെ സ്റ്റാഫിനും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി.
0: അറേബ്യൻ ജ്വല്ലറിയിലെ സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണോ പാട്ട് ചോദിക്കുന്നത്?
1: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പം യാത്ര ചെയ്യുകയാണ്, സേഫ് ആയിട്ട് യാത്ര ചെയ്യുക, പാട്ടും കേൾക്കുക. ഓക്കെ ഓക്കെ, ശരി. നിങ്ങളുടെ ദിവസത്തെ മനോഹരമാക്കാൻ നിങ്ങളുടെ ഒരു നല്ല ചിന്തയ്ക്ക് സാധിക്കും. ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ വഴികളിലെ പ്രതിസന്ധികളും ചെറുതായി തോന്നും. സന്തോഷം എന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ല, സ്വയം നിർമ്മിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ ഹാപ്പി ആക്കി വെക്കാൻ നമ്മൾ തയ്യാറാകുക. ആദ്യം നമ്മൾ സ്വയം സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കുക, അങ്ങനെ ജീവിതം മനോഹരമാക്കുക. ഇതോടുകൂടി നമ്മുടെ ഗാനമഞ്ജരിയുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും പാട്ടുകൾ കേൾക്കാൻ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സംസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. GST നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: കൌൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ GST. കൌൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദ പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore to 5 crore. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിത്തിങ് ബിലോ 1 crore. Till now, that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
0: ദേശീയപാത 66 നാട്ടുകാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തെരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

You're listening to Enter Radio 91.2. മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: Life Sketch with Jabir.
1: നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമോ പ്രചോദനമോ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കെത്ര ആനന്ദവും അഭിമാനവുമായിരിക്കും. മറിച്ച് എല്ലില്ലാത്ത നാവിൻ്റെ ദയരഹിതമായ പറച്ചിലുകൾ കൊണ്ട് നാം ആരുടെയെങ്കിലും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? അത് കാരണമായിട്ട് ജീവിച്ചിരിക്കേണ്ട ആരെങ്കിലും മൺമറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ജീവിതാന്ത്യം വരെയും നാം നീറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇനിയൊരു ജീവിതാനുഭവം പറയാം. പഴയൊരു സ്പോർട്സ് താരമാണ് കഥാപാത്രം. ഇന്നവർക്ക് 80 വയസ്സിലധികം പ്രായമുണ്ടാകും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാഷണൽ ലെവലിൽ ഡൽഹിയിൽ മത്സരിക്കാൻ പോയതാണ്. ആ മത്സരത്തിനിടയിൽ അവിടെ വെച്ച് അവർക്കൊരു ആക്സിഡൻ്റ് പറ്റി. ഗർഭപാത്രത്തിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ഒടുവിൽ ആ ഗർഭപാത്രം എടുത്തൊഴിവാക്കേണ്ടി വന്നു. ആ പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുണ്ടായിരിക്കാം ആ സമയത്ത്. അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവളോട് കുടുംബത്തിലെ അമ്മായി പറഞ്ഞത്രേ, അതേതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 60 വർഷങ്ങൾക്ക് മുമ്പ് അമ്മായി പറഞ്ഞ വാക്കിൽ ഇന്നും ആ മനസ്സ് പിടയുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നു. ചില മനുഷ്യർ ചെയ്തതും പറഞ്ഞതും ചില മനുഷ്യരുടെ സമീപനങ്ങളും ഉണങ്ങാത്ത മുറിവായി നീറ്റുന്നില്ലേ നമുക്ക് ഉണ്ട്. മാപ്പ് കൊടുക്കാൻ അവരൊന്നും അർഹരല്ലെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അർഹതയില്ലാത്തവർക്ക് നൽകുമ്പോൾ മഹത്വം വർദ്ധിക്കുന്ന ഒരേ ഒരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ. അതുകൊണ്ട് നാം അവർക്ക് മാപ്പ് കൊടുക്കുക, ചെയ്തത് മറക്കുക, അവരെ മാത്രം ഓർക്കുക. നമുക്ക് ദുഃഖം തന്നവരെ ഓർത്തു നോക്കൂ. ചെയ്ത തെറ്റിൽ ചിലപ്പോൾ അവരും സങ്കടപ്പെട്ടിരിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും ആ ചെറിയ മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാകാം. സാരമില്ല എന്ന് നമ്മളൊന്ന് പറയാൻ അവർ കാത്തിരിക്കുന്നു. ഒരാൾ മാപ്പേകുമ്പോൾ രണ്ട് ഹൃദയങ്ങളാണ് ശാന്തമാകുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യരോട് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ വിട്ടുപോകരുത്. കാരണം നമ്മുടെ ഓരോ വാക്കിനും ഒരു ജീവന്റെ വിലയുണ്ട്. നാം പറഞ്ഞതൊക്കെ നമ്മളെന്നേ മറന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ അക്രമം ഏറ്റുവാങ്ങിയ, നമ്മുടെ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങിയവരൊന്നും മറന്നു പോയിട്ടുണ്ടാവില്ല. പോയൊരു മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താശ്വാസമായിരിക്കും? നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അറിഞ്ഞോ അറിയാതെയോ ആരെയും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ മുറിപ്പെടുത്താതെ ഇരിക്കാനും ശ്രമിക്കുക. അഥവാ വന്നു പോയാൽ മാപ്പ് ചോദിക്കാൻ മറന്നു പോകണ്ട, അറച്ചു നിൽക്കണ്ട. എപ്പോഴും നന്മയുണ്ടാവട്ടെ.

0: ഡയറക്ടറേറ്റ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി, അവളായിരുന്നു എന്റെ ഗുരു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസൂത്രണമെന്നാൽ കേവലമായ ഒരു ആലോചന മാത്രമാണ്. ആ ആലോചനയിലൂടെ സാധ്യമാകുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വർത്തമാനകാലം അഥവാ പ്രസന്റ്, ഈ നിമിഷം, അതാണ് ഏറ്റവും മനോഹരം. അവിടെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടത്. ഭാവി നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വിരിപ്പിൽ വിരിച്ചു കിടന്നുറങ്ങാനും ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുമെല്ലാം ഈ നിമിഷമാണ്. നാളെ ആർക്കോ വേണ്ടി കരുതി വെച്ച് ഒടുവിൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖരസാനുഭൂതികളും നഷ്ടപ്പെട്ട ശേഷം നിർനിമേഷരായി അനുഭവിച്ചില്ലല്ലോ എന്ന് നോക്കിയിരിക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ പറയാൻ വന്നത്, ഈ കോവിഡ് കാലവും ഇതിൻ്റെ ഒരു ദുരന്തവുമൊക്കെ നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. പണ്ട് പ്രായമായവർ വീട്ടിലേക്ക് വരുമോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ദൈവം ഇടയാക്കുമെങ്കിൽ നാളെ വരാം, ഈശ്വര കൃപയാൽ വരാം എന്നൊക്കെ പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇൻഷാ അല്ലാ, അള്ളാഹു ഇടയാക്കുമെങ്കിൽ വരാം എങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്നത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായത തന്നെയാണ്. പക്ഷെ പിന്നീട് നമുക്കെന്തൊക്കെയോ ആയപ്പോൾ, സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും വാഹനവും വലിയ വലിയ വീടുകളൊക്കെ ആയപ്പോൾ, നാളെയും അടുത്ത നിമിഷവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണെന്ന് ഓർത്തു. പക്ഷേ ഒടുവിൽ നാം തിരിച്ചറിഞ്ഞു, നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമ്മുടെ ജീവൻ മാത്രമാണ്. ബാക്കി പ്രവൃത്തികളെല്ലാം, ആസൂത്രണമെല്ലാം വേറെന്തിൻ്റെയൊക്കെയോ കൈപ്പിടിയിലാണ്. കാലമാണ് ഏറ്റവും വലിയ സാക്ഷി, കർമ്മം തന്നെയാണ് മറ്റൊരു പ്രധാന സാക്ഷി. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

ഏ തൈ പിറന്നേ കൊടി പറന്നേ ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കൊടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ടേ.

അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുംഭനാട്. കുംഭനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2-6-3-6-9-1. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.